0: ശുഭദിന ചിന്തകൾ.
1: പല മഹത്തായ മാതൃകാ പരിപാടികളുമായി നമ്മളെ സമീപിക്കുന്ന പല സുഹൃത്തുക്കളെയും കാണാറുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ നേടാനുള്ള തയ്യാറെടുപ്പോടെ ചിലരെ കാണാറുണ്ട്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ മറ്റെവിടെയെങ്കിലും വെച്ച് അവരെ കാണുമ്പോൾ, അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് ഉപേക്ഷിച്ചു എന്നാണ് നിസ്സാരമായ മറുപടി. എന്താണ് അതിൻ്റെ കാരണമെന്ന് കേൾക്കുമ്പോൾ അതിനേക്കാൾ നിസ്സാരത തോന്നും. വളരെ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വലിയ പല പദ്ധതികളും ജീവിതത്തിലെ പല വലിയ ലക്ഷ്യങ്ങളുമൊക്കെ ഉപേക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാറുണ്ട്. പണ്ട് ഒരാന കാട്ടിൽ നിന്നപ്പോൾ ആ ആനയുടെ ചുറ്റിനും ഈച്ച കിടന്ന് വല്ലാതെ കറങ്ങി. കുത്താൻ നോക്കി, ആന മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ മൂക്കിൽ കയറാൻ നോക്കി, ചെവിയിൽ കയറാൻ നോക്കി, ആന ഇങ്ങനെ പെതുക്കെ ആട്ടിപ്പായിച്ചുകൊണ്ട് അതിൻ്റെ തീറ്റ തുടർന്നു, ജോലി തുടർന്നു. ഇത് കണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈച്ച ആനയോട് ചോദിച്ചു, നിന്നെ കുത്തിയിട്ടും ശല്യം ചെയ്തിട്ടും ഒന്നും നിനക്ക് കോപം വന്നില്ലല്ലോ, നിനക്ക് ദേഷ്യം വന്നില്ലല്ലോ, നിന്റെ ജോലിയിൽ നിന്ന് നീ പിന്മാറിയില്ലല്ലോ എന്ന് ആനയോട് ഈച്ച ചോദിച്ചത്രേ. ഇത് കേട്ട് ആന മറുപടി പറഞ്ഞു, ഞാനൊരു മഹത്തായ ലക്ഷ്യത്തിലാണ്, അല്ലെങ്കിൽ മഹത്തായ ജോലിയിലാണ്. അതിനെ തടസ്സപ്പെടുത്താൻ, ഇല്ലാതാക്കാൻ നിന്റെ ഈ നിസ്സാര പ്രവർത്തിക്ക് കഴിഞ്ഞാൽ പിന്നെ എന്റെ ശക്തിക്ക് എന്താണ് വില? യഥാർത്ഥത്തിൽ നമ്മുടെ സ്വസ്ഥത കളയുന്നത് പുറത്തുള്ള വസ്തുക്കളല്ല, അകത്തുള്ള നമ്മുടെ ചിന്തകൾ തന്നെയാണ്, നമ്മുടെ നിലപാടുകളാണ്. പുറത്തുള്ള വസ്തുക്കളെയെല്ലാം നമുക്ക് ക്രമീകരിച്ച് നിയന്ത്രിച്ച് ഒരു മാതൃകാപരമായ ചുറ്റുപാടുണ്ടാക്കി ജീവിക്കാനും ജോലി ചെയ്യാനും ഒന്നും സാധ്യമല്ല. എല്ലാ തരത്തിലുള്ള ആളുകളുടെയും എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളുടെയും തിരിച്ചടിയുടെയും നഷ്ടത്തിൻ്റെയും അതോടൊപ്പം നേട്ടത്തിൻ്റെയും വഞ്ചനയുടെയും ഒക്കെ ചുറ്റുപാടുകളിൽ തന്നെ വേണം നാം ജോലി ചെയ്യാൻ. ആ സംഗതികളൊക്കെ ചുറ്റുപാടുകളിൽ ഉണ്ടെങ്കിലും അത് നമ്മുടെ ഉള്ളിലേക്ക് നാം എടുക്കുന്നുണ്ടോ എന്നുള്ളതും എത്ര സമയം നാം എടുക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ അങ്ങനെ എടുത്ത് ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ചുറ്റുപാടുകളെ പഴിച്ച്, മറ്റുള്ളവരെ പഴിച്ച്, വഴിമുടക്കുകളെ പഴിച്ച് സ്വന്തം ജീവിതവും ലക്ഷ്യവും പാഴാക്കുന്നവർ മണ്ടന്മാരാണ്, മഠയന്മാരാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 20,800 കോടി രൂപയിലധികം ചെലവ് വരുന്ന 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 14 ജില്ലകളിലെ പുതിയ പദ്ധതി ഉൾക്കൊള്ളുന്നതായും അദ്ദേഹം അറിയിച്ചു. റെയിൽവേ ലൈൻ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഗതാഗത സൌകര്യം ഗണ്യമായി കൂടുന്നതിനും റെയിൽവേയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും മെച്ചപ്പെടുന്നതിനും വഴിയൊരുക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. 10,021 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന 5 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 17 ജില്ലകളെയും ഉൾക്കൊള്ളുന്നുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 10 വില്ലേജുകൾ ഉൾപ്പെടുന്ന 8 പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായും വിദഗ്ധ സമിതിയുമായും വിഷയത്തിൽ ചർച്ച നടത്തിയതായും കർഷകർക്കും ജനവാസ മേഖലയ്ക്കും കൃഷിയിടങ്ങൾക്കും പൊതുസമൂഹത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. എംഎൽഎമാരായ CK കാസിം, VT സൂരജ് എന്നിവരോടൊപ്പമാണ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കണ്ടത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മപരിശോധന മറ്റന്നാളാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോള വിപണിയിൽ മുൻഗണന ലഭ്യമാക്കുന്ന കേരള ബ്രാൻഡ് പോർട്ടൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ പോർട്ടൽ വഴി ഉയർന്ന ഗുണനിലവാരവും തനിമയും പുലർത്തുന്ന തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് മെയ്ഡ് ഇൻ കേരള എന്ന സവിശേഷ ആഗോള സ്വത്തും കൈവരും. മറ്റൊരാളുടെ ജീവന് വേണ്ടി അവയവദാനത്തിന് അനുമതി നൽകുന്ന കുടുംബാംഗങ്ങളുടെ വിശാലമായ മനഃസ്ഥിതിയെയാണ് ആദരിക്കേണ്ടതെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. അവയവദാനത്തിലൂടെ സമൂഹത്തിന് നന്മ പകർന്ന 39 പേരെ അനുസ്മരിച്ച് തിരുവനന്തപുരം സ്മൃതിവന്ദനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കുടുംബാംഗങ്ങളെ മന്ത്രി ആദരിച്ചു. അവയവദാനത്തിലെ 99% സർജറിയും വിജയകരമാണെന്നത് ആരോഗ്യമേഖലയുടെ മേന്മയാണ് കാണിക്കുന്നതെന്നും K. മുരളീധരൻ അറിയിച്ചു. സംസ്ഥാന പട്ടയമേളയ്ക്ക് നാളെ തൃശൂരിൽ തുടക്കമാകും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1050 കുടുംബാംഗങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി AP അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കും സാമ്പത്തിക വഞ്ചനകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് അറിയിച്ചു. കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. നോർക്ക വകുപ്പ് അംഗീകരിച്ച റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി മാത്രം വിദേശ തൊഴിൽ സാധ്യതകൾ തെരഞ്ഞെടുക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. 75 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. വിദേശത്ത് മരിക്കുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്ന പ്രവാസികളുടെ ബന്ധുക്കൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരത്തുക തട്ടിയെടുക്കാൻ വ്യാജ ഏജൻസികളും അനധികൃത നിയമോപദേശ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ ബന്ധുക്കൾ പവർ ഓഫ് അറ്റോണി നൽകുമ്പോൾ എംബസി അംഗീകൃത അഭിഭാഷകരെ മാത്രം ചുമതലപ്പെടുത്തണമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. മൾട്ടിപ്ലസ് തിയേറ്ററുകളിൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുന്ന കാര്യത്തിൽ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി വിശദ പരിശോധന നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രേക്ഷകർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് തടയുന്ന തിയേറ്റർ അധികൃതരുടെ നടപടിയിൽ വിശദ പരിശോധന വേണമെന്ന് കമ്മീഷൻ അംഗം K. ബൈജുനാഥ് കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി K. മുരളീധരൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ പരിപാടിയിൽ BB ഗോപകുമാർ MLA അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് നീരജ്ലാൽ.
1: ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാം എന്ന ആഗോള സന്ദേശമുയർത്തി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യ ആഖ്യാനങ്ങൾ മാറ്റാം, സംസാരിച്ചു തുടങ്ങാം എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും മെഡിക്കൽ കോളേജ് ഹൌസ് സർജൻമാരുടെ സ്കിറ്റ് അവതരണവും പരിപാടിയുടെ ഭാഗമായി നടക്കും.
0: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ ഇന്ന് പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ടാണ് പരിപാടി. ഡോക്ടർ PN സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. US ഓപ്പൺ ടെന്നീസിൽ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ബെലാറസ് താരം ആര്യാന സബലേങ്ക അമേരിക്കയുടെ ജെസിക്ക പെഗുലയെയും കൊക്കോ ഗഫ് കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയും നേരിടും. നാളെയാണ് മത്സരം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ബെൻ ഷെൽട്ടൺ കാർലോസ് അൽക്കാരസിനെയും ഫ്രാൻസിസ് ടിയാഫോ അലക്സ് മൈക്കൽസിനെയും പരാജയപ്പെടുത്തി. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർന്നു നിൽക്കുന്നതായിരുന്നു ഇന്നലെ വരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലെയും സ്ഥിതി. എന്നാൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിശകലന കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്.
0: കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ R. മോഹനന്റെ സംസ്കാരം രാവിലെ കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടത്തും. രാവിലെ 9 മുതൽ 10 വരെ ടൌൺഹാളിൽ പൊതുദർശനം ഉണ്ടാകും. സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ദേശാഭിമാനി വാരികയിൽ പ്രൂഫ് റീഡറായി സേവനമനുഷ്ഠിച്ച R. മോഹനന്റെ കൃതിയാണ് ഉറുമ്പുകൾക്ക് ഉളിത്താവളങ്ങൾ വേണ്ട എന്ന കവിതാസമാഹാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതിയും കോളേജ് പത്തോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC/ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം കോഴിക്കോട്ട് സിവിൽ സ്റ്റേഷൻ നവചേതന അങ്കണവാടിയിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ അങ്കണവാടികളിലും 3 മാസത്തിലൊരിക്കൽ 3 മുതൽ 6 വയസ്സുവരെ കുട്ടികളുടെ ആരോഗ്യ പരിശോധന നടത്തി കുഞ്ഞുങ്ങളുടെ വികാസവും വളർച്ചയും ഉറപ്പാക്കുക, തുടർ പരിശോധനകളും ചികിത്സയും ഒരുക്കുക എന്നിവയാണ് ബാല്യസ്പന്ദനം പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് ജില്ലാ കലക്ടറുടെ കുട്ടികളും കലക്ടറും സംവാദ പരിപാടിക്ക് തുടക്കമായി. എല്ലാ ബുധനാഴ്ചകളിലും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി കലക്ടർ സംവദിക്കുന്ന പരിപാടിയാണ് കുട്ടികളും കലക്ടറും. നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7-8 ക്ലാസുകളിലെ കുട്ടികളാണ് ആദ്യ പരിപാടിയിൽ കലക്ടർ MS മാധവിക്കുട്ടിക്കൊപ്പം ചേംബറിൽ ചെലവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:00.

ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത.

0: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എല്ലാവർക്കും എൻ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. പാട്ടുകളായിട്ട് നമ്മുടെ യാത്ര മനോഹരമാക്കുവാനായിട്ട് നമ്മുടെ പാട്ടിന്റെ കൂട്ടുകാരൻ ശരത്തും കൂടെയുണ്ട്. ആ വണ്ടിയുടെ ചാവി എടുത്തു, പതിവുപോലെ തന്നെ ഡ്രൈവറിന്റെ സീറ്റിൽ വന്നിരുന്നു. അപ്പൊ നമുക്ക് യാത്ര ചെയ്യാം. റെഡിയാണോ എല്ലാവരും? ഞാനിങ്ങനെ വന്നപ്പോൾ ചെറിയൊരു നല്ല വെയിലും ചെറിയ മഴയും ഇങ്ങനെ പെയ്യുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു കുഞ്ഞു തുള്ളി തുള്ളി മഴ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, എപ്പോഴും ഞാൻ വണ്ടിയിൽ നിന്ന് കോട്ടെടുത്ത് മാറ്റി വയ്ക്കുന്ന അപ്പം മാനത്ത് മഴ എങ്ങനെയെങ്കിലും കാണും എന്നുള്ളതാണ്. അപ്പോൾ ഒരു മഴയും വെയിലും കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ നമ്മൾ പണ്ടിങ്ങനെ, ഞാനും ആ ഒരു ചൊല്ലൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വന്നു സ്റ്റുഡിയോയിൽ വന്നിരുന്നു. ഇനി 9 മണി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയുള്ളൊരു സഞ്ചാരമാണ്. അപ്പം ഇന്ന് സെപ്റ്റംബർ 10 അപ്പോൾ ഇന്ന് ആത്മഹത്യാ പ്രതിരോധ ദിനമാണ് കേട്ടോ. അപ്പം എപ്പോഴും നമുക്കൊരു നമ്മളിലോട്ടൊരു സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മുടെ റേഡിയോയുടെ പല പ്രോഗ്രാമുകളിലും പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും പാകപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. പല പല ദുർഘടമായിട്ടുള്ള അവസ്ഥകളിലൂടെ നമുക്ക് നടന്നു പോകേണ്ടി വരും. ചില ആളുകൾ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളിങ്ങനെ തേച്ചൊട്ടിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എന്ത്, അതൊക്കെ അവരുടെ പ്രവർത്തനങ്ങളായിരിക്കാം. പക്ഷേ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പലപ്പോഴും ഗതിവിട്ടൊഴുകുന്ന ഒരു രീതി തന്നെയാണ് നമ്മുടെ എല്ലാവരും ഇങ്ങനെ പക്കാ അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ടൊന്നും ആരും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ നിരന്തരം പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് തുറന്നു പറയാൻ, എന്തും പറയാൻ, ഏത് വികാരങ്ങളും പ്രകടിപ്പിക്കാൻ ഒരു സുഹൃത്തിനെയെങ്കിലും നിങ്ങൾ മാറ്റിവെക്കുക. ഈ സുഹൃത്തുക്കളോട് പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർ പറയാൻ വരുന്ന കാര്യം കേൾക്കാനുള്ള മനസ്സും കാണിക്കുക. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. റെഡിയാണോ? യാത്ര ആരംഭിക്കുന്ന കൂട്ടത്തിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തുക്കളും നമ്മളിങ്ങനെ ചർച്ച ചെയ്തൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ പാലിക്കാതെ പോകുന്ന റോഡ് നിയമങ്ങൾ, ഒരു കേവല മര്യാദ പോലും ഇല്ലാതെ കാണിക്കുന്ന ചില അശ്രദ്ധകൾ ഉണ്ടാക്കുന്ന അപകടങ്ങളെ പറ്റിയിട്ടാണ്, റോഡ് അപകടങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിങ്ങനെ സംസാരിക്കാനായിട്ട് വിചാരിക്കുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുകയാണ്, ഓണാട്ടുകര പാസഞ്ചർ ഓടിക്കുകയാണ്, നിങ്ങൾക്കും ഇതിൽ വേണ്ട, ഈ നമ്മുടെ വണ്ടിയെ പറ്റിയിട്ടാണെങ്കിൽ കൂടിയും എന്താണെങ്കിലും റോഡിൽ പാലിക്കേണ്ട ചില നിയമങ്ങൾ ഒരാളുടെ അശ്രദ്ധ ഒരാളുടെ കുടുംബം മുഴുവൻ ഇല്ലാതാക്കുന്ന പല കഥകളും, പല കഥകളല്ലല്ലോ, പല യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോഡ് അപകടങ്ങളെ പറ്റി തന്നെ നമുക്ക് സംസാരിക്കാം. ബേസിക് ആയിട്ട് ചിന്തിക്കേണ്ട, ഒരു സിഗ്നലിൽ ഒന്ന് കാത്തു നിൽക്കാൻ കാണിക്കാൻ പോലും, ഒന്നൊരു 5 മിനിറ്റ് പോലും നിൽക്കാൻ ക്ഷമയില്ലാത്ത ആളുകളെ പറ്റിയിട്ട്, അസ്ഥാനത്തുള്ള ഓവർടേക്കിംഗ്, ദിശ തെറ്റിയുള്ള വരക്കം, ഇപ്പം ബൈപ്പാസിലൊക്കെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഫാസ്റ്റ് ട്രാക്കിലൂടെയൊക്കെ ഓപ്പോസിറ്റ് വരുന്ന നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഒരു 1-ഓ 2-ഓ 3-ഓ km ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ആ ഓരോരോ എടുത്തുചാട്ടം, ഒരുപക്ഷെ അവരുടെയും ഓപ്പോസിറ്റ് വരുന്ന നിഷ്കളങ്കരായിട്ടുള്ള കറക്റ്റ് ട്രാക്കിലൂടെ വരുന്ന ആളുകളുടെയും കൂടി ലൈഫാണ് അവിടെ ഇല്ലാണ്ടായി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു അവബോധം എന്നോണം, ഇത് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും, അല്ലെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന കുറച്ച് പേരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമുക്കൊരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ചില മര്യാദകളുണ്ട് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ചില മര്യാദകളെ പറ്റിയിട്ട് തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാം. 954-7000-919 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, റെഡിയാണോ? നമുക്കിതാ അടുത്ത മാസം 9 മാസം കഴിഞ്ഞ് 10-ാമത്തെ ദിവസമായി. അപ്പം നമുക്ക് ഓരോ ദിവസങ്ങളും നമുക്ക് എന്താ 2026 എന്ത് നേടിയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇനിയും നേടാൻ കുറേ സമയമുണ്ട്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. സ്നേഹിക്കുക, വർക്ക് ചെയ്യുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോഴല്ല നമ്മളാവുന്നത്. നിനക്കത് പറ്റില്ല, നിന്നെ കൊണ്ടത് പറ്റില്ലടാ എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഇന്ന് എടുക്കാനായിട്ട്, കയ്യിലേക്ക് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. ആരാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
1: ഹലോ
0: ഹലോ, കേൾക്കാമോ?
1: കേൾക്കാമല്ലോ. ഗുഡ് മോർണിംഗ് സ്വാതി.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കുന്നത്?
1: ഡോക്ടർ സേതു ആണ്.
0: ഓക്കെ സർ, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ സർ, ഒറ്റ മിനിറ്റ്. ഹലോ
1: ഹലോ
0: സർ, കേൾക്കാമോ?
1: ആ കേൾക്കാം.
0: ഓക്കെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലിക്കാതെ പോകുന്ന റോഡ് നിയമങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്, ഒരു അനുസരണയില്ലാതെ കാട്ടുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട്. സാറിന് എന്താണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്.
1: ഒരുപാട് യാത്ര ചെയ്യുന്നതും ഒരുപാട് യാത്ര ചെയ്യാനുള്ള ആളാണ്.
0: അതെ അതെ,
1: അതുകൊണ്ട് എനിക്ക് ബേസിക് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ക്ഷമയൊട്ടുമില്ല. സിവിക് സെൻസ് വളരെ പുവറാണ്, വളരെ പുവറാണ്. പിന്നെ ആൾക്കാർക്ക് റോഡിലുള്ള ഈ റോഡിലുള്ള റോഡ് റേജസ് ഒക്കെ ഇങ്ങനെ വളരെ കൂടിപ്പോയി പിടിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം. എല്ലാവർക്കും ഒട്ടും ക്ഷമയില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അവര് അടിക്കുകയും ഇടിക്കുകയും വഴക്ക് പറയുകയും തെറി പറയുകയും അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പം കടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് മെയിൻ ആയിട്ടുള്ളൊരു മാറ്റം വരുത്താനായിട്ട് നമ്മുടെ സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ, നമ്മുടെ ഹൈസ്കൂൾ ലെവലിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ഈ ട്രാഫിക് സെൻസിനെ, ട്രാഫിക് റൂൾസിനെ കുറിച്ചും അതിനെക്കുറിച്ചൊരു ഒരു ബോധവൽക്കരണ ക്ലാസ്, MVD അല്ലെങ്കിൽ അവര് വന്നിട്ട് ഇവരെ ശരിക്കും നല്ല രീതിയിലൊരു ബോധവൽക്കരണം കൊടുക്കണം. കാരണം ഈ നമ്മൾ ഈ ചെറിയ പ്രായം മുതലേ ഉള്ള നമ്മുടെ ശീലങ്ങൾ, ഇപ്പൊ എനിക്ക് തോന്നുന്നു അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഹൈസ്കൂളിൽ മുതല് അവർക്ക് സ്കൂളിലെ ഒരു അവരുടെ കരിക്കുലത്തിലുള്ള ഒരു കാര്യമാണ് ഈ ട്രാഫിക് സെൻസ്. അവർക്ക് തന്നെ അവരുടെ സ്കൂളിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഒരു ഒരു സിഗ്നലിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അത് പാലിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു സർക്കിളിനകത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കയറേണ്ടത്, അതൊന്നും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. ശരിക്കും ഈ ഈ അറിവില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മളൊരു സർക്കിളിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാല് അവര് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്, നാല് സൈഡിൽ നിന്നുള്ള ആൾക്കാർ ഒരേ സമയം സർക്കിളിലോട്ട് അപ്രോച്ച് ചെയ്തിട്ട് അവിടെ ഒരു ഭയങ്കര ഒരു കുരുക്കുണ്ടാക്കുകയാണ് അല്ലെ. നമുക്കറിയാം എല്ലാവരുടെയും സമയം നഷ്ടപ്പെടുകയാണ്. പക്ഷെ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ആ റൂള്, ഒരാൾ എക്സിറ്റ് ചെയ്ത് പുറത്ത് പോകുമ്പോൾ അടുത്ത ആൾ കയറി കഴിഞ്ഞാല്, ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഒരു സർക്കിളിന്റെ. അതുപോലെ പല പല പല രീതിയിലുള്ള ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ ഹൈവേ നല്ല രീതിയിൽ അവർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 ട്രാക്ക്, 1 സൈഡില് 3 ട്രാക്ക് ആണ്. അപ്പൊ എന്തിനാണ് ഈ 3 ട്രാക്ക് എന്നുള്ളതിനെ കുറിച്ച് ആൾക്കാർക്കൊരു ബോധവൽക്കരണം കൊടുക്കണം. കാരണം നമ്മുടെ ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഒരു വിവരമില്ല. ഈ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈവേയിൽ നമ്മൾ പോവാണെങ്കിൽ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിൽ ഏറ്റവും സ്ലോ മൂവിംഗ് ആയിട്ടുള്ള ഓട്ടോറിക്ഷയും ബൈക്കും ആയിരിക്കും അതിലേ കൂടെ പോകുന്നത്.
0: അല്ല, അവരെ അവരെ സംബന്ധിച്ചിട്ട് അവർ വിചാരിക്കും ഇതാണ് ഫാസ്റ്റ് ട്രാക്ക്, എളുപ്പത്തിൽ 2-3 കിലോമീറ്റർ.
1: അല്ല, ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞപ്പോ ഒരു ഓട്ടോയ്ക്ക് പോകുന്ന ഒരു പരിധി എന്ന് പറഞ്ഞാൽ 40 അല്ലെങ്കിൽ 50 കിലോമീറ്റർ ആയിരിക്കാം, മനസ്സിലായോ? പക്ഷെ അത് 100 കിലോമീറ്റർ പോകേണ്ട ട്രാക്കാണ്. അതിനകത്തൂടെ അവർക്ക് 50 കിലോമീറ്റർ പെർ അവറിൽ പോയിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിനെ കുറിച്ചുള്ള വിവരം അവർക്ക്, അവർ വിചാരിക്കുന്ന എന്താണ് ഇടതു വശത്തുകൂടെ അവര് രണ്ടുപേരും മാറിക്കൊണ്ട് ഓട്ടോ ചെയ്ത് പോകട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല ചെയ്യേണ്ടത്. അവര് അവരുടെ ട്രാക്കിൽ അവരെന്താണോ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്പീഡ്, ആ ട്രാക്ക് ഏതാണെന്ന് വെച്ചാൽ അതില് അവര് പോകണം.
0: സർ, ഒരു കാര്യം ഒന്ന് പറഞ്ഞോളട്ടെ, അതേ ട്രാക്കിലൂടെ ഓപ്പോസിറ്റ് വരുന്ന ആളുകളുടെ ഒരു വിവരമില്ലായ്മ എത്ര എത്ര വളരെ
1: ഓപ്പോസിറ്റിൽ വരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല.
0: ഇല്ല, പക്ഷെ
1: അങ്ങനെ ചെയ്യുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാല് നമ്മള് ആ എതിരെ വരുന്ന വണ്ടി മറ്റേ ആള് മുട്ടിക്കഴിഞ്ഞാല് നമുക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഹീസ് വയലേറ്റിംഗ് ദ റൂൾസ്. എതിർ ദിശയിൽ അങ്ങനെ വരാൻ പാടില്ല. അത് അവരുടെ എളുപ്പ വഴിക്ക് വേണ്ടി അവർ ചെയ്യുന്നത് പറഞ്ഞ, എനിക്ക് തോന്നുന്നു നമ്മുടെ റോഡ് പണി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ മോണിറ്റർ ചെയ്യും. ഇങ്ങനെയുള്ള മേ ബി ഇപ്പം പണി കംപ്ലീറ്റ് ആവാത്തോണ്ടായിരിക്കും ആൾക്കാർ ഈ ഇത് ചെയ്യുന്നത്. എന്നാലും അങ്ങനെയും ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്, ലാക്ക് ഓഫ് സിവിക് സെൻസ് ആണ്. ആ എതിർവശത്ത് വരുന്ന ഒരു വണ്ടി അത് ഹൈസ്പീഡിലായിരിക്കും, സ്വന്തം ജീവനും പോവും, മറ്റുള്ളവർക്കും പ്രശ്നമാകുന്നുള്ള ഒരു ബോധം അവർക്ക് വേണം. ആ ബോധമാണ് ഞാൻ പറഞ്ഞത്, ആ സിവിക് സെൻസ് നമ്മുടെ നാട്ടുകാർക്ക് വരുത്താനായിട്ട് എന്താണ് നമുക്ക്. എനിക്ക് തോന്നുന്നത് ഈ ഈ ഉള്ള ഇപ്പം പ്രായമുള്ള ആൾക്കാരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. ഇനി വരും തലമുറ സ്കൂളിൽ നിന്ന് നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കാനേ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ പേരൻസ് അവരുടെ മക്കളുമായിട്ട് യാത്ര, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, അവർ മക്കളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ പേരൻസ് നല്ല രീതിയിൽ സിവിക് സെൻസ് കാണിക്കുക. കാരണം നമ്മളാണ് അവരുടെ റോൾ മോഡൽ. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അവർ, എന്റെ അച്ഛൻ ചെയ്ത തെറ്റാണ് അപ്പൊ എനിക്കും അങ്ങനെ ചെയ്യാം എന്ന് അവർ വിചാരിക്കരുത്. ഓക്കെ, എന്റെ അച്ഛൻ ഇങ്ങനെയാണ്, 1 കിലോമീറ്റർ എക്സ്ട്രാ പോയാലും നമ്മൾ സേഫ് ആയിട്ട് വീട്ടിലെത്തണം എന്നുള്ളൊരു ബോധം നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മൾ കൊടുക്കുക. പിന്നെ നമുക്കറിയാവുന്ന ആൾക്കാരോടും, നമുക്ക് ഉപദേശിക്കാൻ പറ്റുന്ന ആൾക്കാരോടും നമുക്ക് അത് പറയുക. നമ്മൾ മാക്സിമം ഈ പറയുന്നല്ലോ, ഇപ്പൊ റേഡിയോ കേൾക്കുന്ന ആൾക്കാർ ഇന്ന് ചിലപ്പോൾ 10 പേര് കേട്ടില്ലായിരുന്നു, 2 പേരെങ്കിലും അവർക്കൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അല്ലെ ഒരു ഒരു നല്ല കാര്യമാണ്.
0: തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും.
1: റോഡിലിറങ്ങുമ്പോ അതിന്റെ ട്രാഫിക് റൂൾസും അതിന്റെ എല്ലാ സിംബൽസും, നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടില് വാർണിംഗ് സൈൻസ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ എവിടെ സ്ലോ ചെയ്യണം, ഹമ്പിന്റെ സിഗ്നൽ, ഇത് വാണിംഗ്, ഇത് എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളിത് ശ്രദ്ധിക്കാതെ പോവുകയാണ്. സ്കൂളിന്റെ അടുത്ത് വരുമ്പോ നമ്മൾ പാലിക്കേണ്ട ഒരു സ്പീഡുണ്ട്. അതുപോലെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത ഏരിയയിൽ അവർ കണ്ടിന്യൂസ് ഈ ലൈൻ ഇടും. അപ്പൊ അവർ വിചാരിക്കുന്ന ഈ ഡോട്ടഡ് ലൈൻ എന്തിനാണ്, കണ്ടിന്യൂസ് ലൈൻ എന്തിനാണ്, യെല്ലോ ലൈൻ എന്തിനാണ്, ഇതിനെ കുറിച്ചൊക്കെ നമുക്കൊരു നമുക്കിപ്പം നമുക്ക് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ വീഡിയോസ് കാണാം. അങ്ങനെ എം വി ഡിക്കാർ പല പല വീഡിയോസ്, അവയർനെസ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, ആൾക്കാരിൽ എത്തിക്കുക.
0: തീർച്ചയായിട്ടും സാർ, എനിക്ക് തോന്നുന്നു സാർ ഇതൊക്കെ പറയാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു തോന്നുന്നു.
1: തീർച്ചയായും തീർച്ചയായും.
0: ഓക്കേ സാർ,
1: സ്വാതി പറഞ്ഞല്ലോ, September 10 ഇന്ന് എന്താണ് അതിന്റെ പ്രത്യേകത?
0: ആത്മഹത്യാ പ്രതിരോധ ദിനം.
1: ആത്മഹത്യാ പ്രതിരോധ ദിനം ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ പിന്നെയും അധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത് അല്ലെ. ആൾക്കാര് ശരിക്കും ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്ത്. നമുക്കൊരു പനിയോ തുമ്മലോ വന്നോ ഉടനെ നമ്മള് ഡോക്ടറിനെ എടുത്ത് പോകും. അതുപോലെ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമമോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ അതേപോലെയുള്ള ഒരു വൈദ്യസഹായം നമ്മൾ തേടണം. കറക്റ്റ് സമയത്തിന് ആ വൈദ്യസഹായം തേടിക്കഴിഞ്ഞാൽ എത്രയോ ജീവൻ ഇങ്ങനെ ഈ ആത്മഹത്യ കൊണ്ടുപോകാതിരിക്കും. നമുക്ക് മനസ്സ് തുറന്ന് സംശയം, നമുക്കുള്ള വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരാളോട് മനസ്സ് തുറക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിന് അടുത്ത് പോകുക. അതിനുള്ള ഈ ഒരു കൗൺസിലിംഗ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ ഭ്രാന്തനോ അല്ല ഭ്രാന്തി എന്ന് മുദ്ര കുത്തുന്ന നാടൊന്നും അല്ല ഇത്. ഏറെക്കുറെയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സും ഒക്കെ ഒത്തിരി ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടില്. അപ്പം അതിനും വേണ്ട ഹെൽപ്പ് നിങ്ങൾ എടുക്കുക അല്ലെ. ഇപ്പൊ ഇച്ചിരി അതെ, കുട്ടികൾ ഇപ്പം അവര് ഒത്തിരി മൗനമായിട്ട് ഇരിക്കുകയും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുക, എന്താണ് അവരുടെ പ്രശ്നം, അതെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുക. നമുക്കൊരു ജീവൻ, നമ്മളെ ചിലപ്പോ നമ്മുടെ ഒരു സംസാരം കൊണ്ടായിരിക്കും ഒരാൾ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിയുന്നത് അല്ലെ.
0: തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പം ഇമ്പോർട്ടൻസ് ഈ മെന്റൽ ഹെൽത്തിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. എക്സസൈസ് ഒക്കെ ചെയ്യുക, യോഗ ചെയ്യുക, ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, സോഷ്യലൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ഡൈവേർഷൻസ് ഒക്കെ മനസ്സിൽ നിന്ന് നമുക്ക് കുറെ ഡൈവേർഷനും നല്ല മനസ്സിന് നല്ലൊരു സന്തോഷവും കിട്ടും.
0: തീർച്ചയായിട്ടും നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് നിരന്തരമുള്ള ഒരു പ്രാക്ടീസിലൂടെ മാത്രം സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഒരു സുഹൃത്തും ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു സാർ, നല്ലൊരു ദിവസമായിരിക്കട്ടെ സാർ.
1: ഓക്കെ,
0: താങ്ക് യു. നമ്മുടെ ഡോക്ടർ സേതു സാർ ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സാർ, നമ്മുടെ റോഡ് അപകടങ്ങളെ പറ്റിയിട്ടും നമ്മൾ പാലിക്കാതെ പോകുന്ന നിയമങ്ങളെ പറ്റിയിട്ടും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെ പറ്റിയിട്ടും വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ എന്തൊക്കെയാണോ പറയാൻ ആഗ്രഹിച്ചിരുന്നുണ്ടായിരുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ സാർ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ പറയാം. ഒരു സുഹൃത്ത് ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് എൻ്റെ ഒരു 3 വർഷം ഒരു വല്ലാത്ത സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം എത്രയൊക്കെ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരാൾ അപ്പോഴത്തെ ഒരു ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ആളുകളിലുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, ആ ഒരു ഒറ്റപ്പെടൽ, അതൊക്കെ ഭയങ്കരമായ ഒരു അവസ്ഥ കൂടിയാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളെ കേൾക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ കേൾക്കുന്ന, പിന്നെ ഒരുപാട് പ്രതീക്ഷകൾ ആളുകളിൽ അർപ്പിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്നത് പോലെ മനസ്സിനെ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത്. മനസ്സിനെ പരിപാലിക്കുക, മനസ്സാണെല്ലാം, ജീവിക്കുക. നമ്മളെ കാത്തു നിൽക്കുന്ന കുറേ ആളുകൾക്ക് വേണ്ടിയിട്ട്, അതിനൊക്കെ അപ്പുറം നമുക്ക് വേണ്ടിയിട്ടും ഇവിടെ ജീവിച്ചിരുന്നു എന്ന് കാണിക്കാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഡോക്ടർ സേതു സാർ. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. നമ്മൾ തെറ്റിക്കുന്ന റോഡ് നിയമങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ അടുത്തൊക്കെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളൊക്കെ വളരെ ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചർച്ച നമുക്ക് തുടരാം ഇടവേളയ്ക്ക് ശേഷം. ഇനിയിപ്പോൾ ആകാശവാണി വാർത്തകൾക്കും ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മെടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ 20,800 കോടി രൂപയുടെ റെയിൽ പദ്ധതികൾ യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുകയും ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. വനിതാ സംരംഭകർക്കും വനിതാ നേതൃത്വത്തിലുള്ള സംരംഭങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. 20,800 കോടി രൂപയിലധികം ചെലവിൽ 8 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. റെയിൽവേ പാതകളുടെ ശേഷി വർദ്ധിപ്പിക്കുക, പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക, പ്രധാന പാതകളിലെ തിരക്ക് കുറയ്ക്കുക എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യം. യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുന്നതിനൊപ്പം റെയിൽ കണക്ടിവിറ്റിയും ചരക്ക് ഗതാഗത ശേഷിയും വർദ്ധിപ്പിക്കുവാനും പദ്ധതികൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനും ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കുന്നതിനും പദ്ധതികൾ വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
4: പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 14 ജില്ലകളിലായി 3 പദ്ധതികൾക്ക് 10,783 കോടി രൂപയിലധികം ചിലവഴിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിലെ 17 ജില്ലകളിലായി 5 പദ്ധതികൾക്ക് ഏകദേശം 10,021 കോടി രൂപ ചിലവഴിക്കും. പദ്ധതികൾ 52 ലക്ഷം ജനസംഖ്യയുള്ള ഏകദേശം 2,100 ഗ്രാമങ്ങൾക്ക് മെച്ചപ്പെട്ട റെയിൽവേ കണക്ടിവിറ്റി ഉറപ്പാക്കും. 7 ഉയർന്ന സാന്ദ്രതയുള്ള റെയിൽ ഇടനാഴികളും 4 പാതകളാക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ആദ്യ 100 കിലോമീറ്റർ ഭാഗം ഉടൻ തുറക്കുമെന്നും ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. ഇന്നലെ കൊളംബോയിലായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ചർച്ചയായി. ശ്രീലങ്കൻ വ്യോമസേനയുടെ L-70 തോക്കുകൾ നവീകരിക്കുന്നതിനും NCC, നാഷണൽ ഡിഫൻസ് കോളേജുകൾ എന്നിവയിലെ സഹകരണത്തിനുമുള്ള ധാരണാപത്രങ്ങളും കൈമാറി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വനിതാ സംരംഭകർക്കും സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് WBA വനിതാ നേതൃത്വത്തിലുള്ള വികസന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായ്പകളും വിപണികളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനൊപ്പം വ്യക്തവും സുസ്ഥിരവുമായ വ്യവസായ നിയമങ്ങളുടെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ വളർച്ചയിൽ സ്ത്രീകളെ നിർണായക പങ്കുവഹിക്കുന്നവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അവരെ ശാക്തീകരിക്കുന്നതിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
5: Today, 100 million women in rural India, in the villages, are members of 9 million self-help groups, small cooperatives or small group of friends who get together to experiment, to work on an idea.
3: ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി മുംബൈയിൽ ഇന്നലെ ആരംഭിച്ച ബ്രിക്സ് ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗം ഇന്ന് അവസാനിക്കും. സാമ്പത്തിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക, നൂതന ആശയങ്ങൾക്കും സഹകരണത്തിനും പ്രോത്സാഹനം നൽകുക, സുസ്ഥിര വളർച്ച ഉറപ്പാക്കുക എന്നിവയാണ് ബ്രിക്സ് ഫിനാൻസ് ട്രാക്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുംബൈ യോഗത്തിന് മുന്നോടിയായി ബ്രിക്സ് ഫിനാൻസ് ട്രാക്കിന്റെ പുരോഗതിയും നേട്ടങ്ങളും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവലോകനം ചെയ്തു. ഗുണനിലവാരമില്ലാത്ത വ്യാജ വിത്തുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ വിത്ത് നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തും. കർഷകരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും വിത്ത് നിയമത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയും തായ്ലന്റും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയും വാണിജ്യമന്ത്രിയുമായ സുഭാജി സുദുംപുണുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, ബിസിനസ് അവസരങ്ങൾ വിപുലപ്പെടുത്തുക, ഇരു രാജ്യങ്ങളിലെയും സംരംഭങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവ ചർച്ചയായി. ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാറിന്റെ പുരോഗതി അവലോകനം ചെയ്ത മന്ത്രിമാർ സഹകരണം ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസ ഇല്ലാതെ തങ്ങാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: മൂന്ന് ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
6: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്കായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെയും തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തുകളിലെയും ഓരോ വാർഡുകളിലും, വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് 28-ാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
3: ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്ന അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ആത്മഹത്യാ ചിന്തകളെക്കുറിച്ചും ആളുകളെ ബോധവാന്മാരാക്കുക, സഹായം ആവശ്യമുള്ളവർക്ക് പിന്തുണ നൽകാനും അവരെ കേൾക്കാനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, കൌൺസിലിംഗ് സേവനങ്ങളും ഹെൽപ്പ് ലൈൻ നമ്പറുകളും എല്ലാവരിലും എത്തിക്കുക എന്നിവയും ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്നു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകനും ജന്മഭൂമി തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ, കണ്ണൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി, സെൻസർ ബോർഡ് അംഗം, ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, പത്രപ്രവർത്തക അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗം എന്നീ പദവികൾ വഹിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം യുവജനത കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. യുവമോർച്ചയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 9-ാമത് ദേശീയ പോഷക ആഹാര മാസാചരണത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഏഴുവട്ടം ചാമ്പ്യൻമാരായ ഇന്ത്യ സെമിഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ഒരു ദിവസം മാത്രം കളി അവശേഷിക്കെ 584 റൺസിന്റെ ലീഡുമായി ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. ദക്ഷിണ മേഖലയ്ക്കെതിരായ ഫൈനലിൽ 496 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ കിഴക്കൻ മേഖല രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റിന് 212 റൺസ് എടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ 20,800 കോടി രൂപയുടെ റെയിൽ പദ്ധതികൾ യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുകയും ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. വനിതാ സംരംഭകർക്കും വനിതാ നേതൃത്വത്തിലുള്ള സംരംഭങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ സഹകരിച്ചു പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
7: ആകാശവാണി പുലർവട്ടം തുടരുന്നു.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
10: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
9: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
10: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
11: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
12: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
11: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
12: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
11: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
12: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
11: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
12: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ്
11: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടേറെ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ മാത്രം സ്വാതിയാണ്. ചെറിയൊരു വേളയ്ക്ക് ശേഷം, ആകാശവാണി വാർത്തകൾക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡ് അപകടങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട്. നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന, ഒരാളുടെ നിയമലംഘനം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈപ്പാസുകളിൽ, ഫാസ്റ്റ് ട്രാക്കിൽ ഓപ്പോസിറ്റിൽ വരാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം ഒന്നാലോചിച്ച് നോക്കി, ഭയങ്കര സ്പീഡിൽ വരുന്ന വണ്ടിക്ക് നേരെ. ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളിട്ടേക്കുന്ന ഒരു വീഡിയോ കണ്ടു കേട്ടോ. ഏതോ ഒരു ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ് ഈ കൊല്ലം തിരുവനന്തപുരം പോകുന്ന ആ ഒരു ബൈപ്പാസിൽ ഈ ഫാസ്റ്റ് ട്രാക്കിന് ഓപ്പോസിറ്റ് വരുന്ന ഒരു ഒരു ടു വീലർകാരനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ്. എങ്ങനെയാണിത് ഈ ഒരു ധൈര്യം, ഒന്നോ രണ്ടോ കിലോമീറ്റർ ലാഭിക്കാനായിട്ട് ഇവർ കാണിക്കുന്ന ഈ ഒരു മരണക്കിണി, അതിനെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതും പിന്നെ എൻ്റെ ഒരു സുഹൃത്തും പറഞ്ഞതിന് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലൈവിലേക്ക് വന്നത്. അപ്പോൾ വിളിക്കാം നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മളുടെ ഒരു അശ്രദ്ധ എത്രയോ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നത്. അപ്പോൾ ചില ബേസിക്കായിട്ട് നമ്മൾ പാലിക്കേണ്ട ചില

0: നിയമങ്ങളുണ്ട്. റോഡിലിറങ്ങുമ്പോൾ ഇവിടെയും നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്, എങ്കിലും നമ്മൾ റോഡിലിറങ്ങുമ്പോൾ കാണിക്കുന്ന സർക്കസുകൾ അതൊക്കെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിളിക്കാം, നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നു, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം സാധി, ഞാൻ സുമയാ വിളിക്കുന്നത്, പുതിയ കാവ്യ.
0: ഓക്കെ ചേച്ചി, നമ്മുടെ വണ്ടിയിലോട്ട് കയറിക്കോളൂ.
1: ആ, ഞാൻ കയറിയിട്ടുണ്ട്.
0: ഓക്കെ, ഈ ഒരു നിയമലംഘനത്തെ പറ്റിയിട്ട്, നമ്മൾ പാലിക്കാതെ പോകുന്ന റോഡ് നിയമങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചേച്ചിയുടെ അനുഭവങ്ങൾ പറയൂ.
1: എന്റെ അനുഭവങ്ങൾ, ഞാൻ ടൂ വീലർ ഓടിക്കുന്ന ആളാണ്. പക്ഷെ നമുക്കാണെങ്കിൽ സ്കൂളുകളിൽ നമുക്ക് വിദ്യാഭ്യാസം തരുന്നില്ല. നമുക്ക് എങ്ങനെ വേണം, എന്താ, നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ മാത്രമാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. അപ്പോഴും നമുക്കൊരു അപകടം ഉണ്ടായാലും ഒരു മനുഷ്യത്വം നമ്മൾ ആരും കാണിക്കാറില്ല. ആരും കാണിക്കാറില്ലെന്നല്ല, ഭൂരിഭാഗം ആൾക്കാരും അത് കണ്ടിട്ട് സ്പീഡിലങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഓഫീസിൽ ചെല്ലണം, എനിക്കത് നോക്കാൻ സമയമില്ല എന്നൊക്കെ കരുതി പോകുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പം എൻ്റെ മക്കളാണെങ്കിൽ രണ്ടുപേരും കൂടി ഉത്തരാർദ്ധം ഞാൻ ഉച്ചയ്ക്ക് പുതിയകാവിൽ വലിയൊരു ട്രാഫിക് ജാം ഉണ്ടായി. അപ്പോഴേ ഇവർ രണ്ടുപേരും കൂടിയാണ് കിഴക്കേസ്തം പടിഞ്ഞാറേസ്തം നിന്ന് വാഹനങ്ങളെ നിയന്ത്രിച്ച് വിടേണ്ട ഒരവസ്ഥ ഉണ്ടായി. അതിൻ്റെയൊക്കെ വീഡിയോ അഖിൽ റേഡിയോയിൽ പറയുമ്പോഴാണ് ഞാനിതിനെക്കുറിച്ച് അറിയുന്നത്. ഇങ്ങനെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു 12 to 1.5 മണിവരെയും ട്രാഫിക് ജാം നിയന്ത്രിക്കുമായിരുന്നു. പിന്നെ അവർ കുഴഞ്ഞു. ഇപ്പോൾ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു ആ ഉച്ച സമയത്ത്. പോയിരുന്നു, പിന്നെ സിംഹക്കുട്ടികൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അഭിനന്ദിച്ചുകൊണ്ടിട്ടായിരുന്നു. ആരായി ഏതാണെന്ന് അറിയത്തില്ല. അപ്പം അവര് കഴുകി പഠിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് ആശൻ അഭിമാനത്തോടിടുകയും കടി ആശൻ അഭിമാനത്തോടിടുകയൊക്കെ ചെയ്തു. സാധിക്കറിയാം അവരെ, എന്നെ
0: അറിയാം. അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. യാത്രയിൽ തുടരുക. നമ്മുടെ റോഡ് അപകടങ്ങൾ പലപ്പോഴും ഒരാളുടെ അശ്രദ്ധ മൂലം, ഒരാളുടെ അഹങ്കാരം മൂലം ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ് അല്ലേ. നമ്മൾ ആരും വിചാരിക്കില്ല റോഡിൽ കൂടെ പോകുമ്പോൾ അടുത്ത സെക്കൻഡ് നമ്മുടെ ഒരു ഒരു കൃത്യമായ ഒരു ഇടപെടലില്ലാതെ, അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് ഇല്ലാതെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ എടുത്തു കാട്ടേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്ത ഒരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം പൊന്നു സോദി. നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. നമസ്കാരം.
0: നമസ്കാരം. വണ്ടിയിലോട്ട് കയറിക്കോളൂ.
2: സ്വരം കിട്ടിയപ്പോ രോമാഞ്ചം തുള്ളുന്നു. ശരീരം മൊത്തം രോമാഞ്ചം. സോദിയിലോ സ്വരം വയ്യ. ഐ ലവ് യു സോദി.
0: ലവ് യു. പറഞ്ഞു പറഞ്ഞു.
2: അവൻ ഇന്നലെ ശരത്ത് ഏട്ടൻ കുറെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല പാട്ടാ കേട്ടോ. ഒരു സല്യൂട്ട്.
0: ഓക്കെ ശരത്, ശരത് പറഞ്ഞിട്ടുണ്ട്. ശരത് ചിരിക്കുന്നു. ഓക്കെ നമ്മുടെ വിഷയത്തിലേക്ക്.
2: റോഡപകടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ റോഡിന്റെ ട്രാഫിക്കിന്റെ, അതായത് ഗവൺമെന്റിന്റെ ആ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ നിയമങ്ങളെ എല്ലാം പരിപാലിച്ചു പോകുന്ന ഈ 100% എടുത്താൽ 5% ആൾക്കാർ കാണുമായിരിക്കും. അതിനകത്തൊരു ആത്മാർത്ഥതയും, ഒരു ആക്സിഡന്റ് പറ്റിയ ആ ഒരാളെ രക്ഷപ്പെടുത്താനുള്ള മനസ്സ് 5 പേർക്ക് കാണും. 5% ആൾക്കാർക്ക്. ബാക്കി 95% അവരവരുടെ കാര്യം സാധിക്കണം, എത്രയും പെട്ടെന്ന് എത്തേണ്ടടുത്ത് എത്തണമെന്നാണ് അവരുടെ ചിന്ത. പക്ഷെ ഈ ഓടിപ്പായുന്നതിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന അപകടം ഒരു ജീവൻ നമുക്ക് കൊടുക്കാനോ നഷ്ടപ്പെടുത്താനോ നമുക്ക് ആർക്കും സാധിക്കില്ല. ഒരിക്കലും സാധിക്കാത്തൊരു കാര്യം. അപ്പൊ ഒരു ജീവൻ നഷ്ടപ്പെടുത്തുമ്പോൾ ആ കുടുംബത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാ പിന്നുള്ളവർ അനുഭവിക്കുന്നറിയോ? ആരും മനസ്സിലാക്കുന്നില്ല നഷ്ടങ്ങൾ. അതിപ്പോ സഹോദരങ്ങളായാലും അച്ഛനായാലും അമ്മയായാലും നമ്മുടെ കുട്ടികളായാലും സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ എത്ര സൂക്ഷിച്ചു പോയാലും അവരെ തട്ടിയിടാതെ അവർ പോകത്തില്ല. അപ്പൊ റോഡിൽ കൂടെ പോകുന്ന നിയമങ്ങൾ, ഈ ആക്സിഡന്റ് നമ്മൾ ഒഴിവാക്കണം. ഒരു ക്ലാസ് തന്നെ ഉണ്ടാവണം. ആ ക്ലാസ് തീർച്ചയായിട്ടും ഇനിയുള്ള തലമുറയ്ക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അത് കൊടുത്തെങ്കിൽ മാത്രമേ ഈ റോഡിലെ നിയമങ്ങൾ, നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ മാത്രം നമുക്ക് അതിനെ തിരിച്ചറിഞ്ഞാൽ പോരല്ലോ. പിന്നെ റെഗുലർ ആയിട്ടൊരു ക്ലാസ് നമുക്ക് നിശേഷം ഈ തലമുറയ്ക്ക് കൊടുത്തേ പറ്റൂ. എങ്കിൽ ഒരുപാട് ആക്സിഡന്റുകൾ നമുക്ക് റോഡിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. പല കുടുംബങ്ങളും രക്ഷപ്പെടും, ഒരുപാട് ജനങ്ങൾ രക്ഷപ്പെടും, അവർക്കെല്ലാം നന്മയുണ്ടാവും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഓരോ മനുഷ്യനും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്നുള്ളൊരു ഓർമ്മ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ ആരും രക്ഷപ്പെടുത്താൻ മുന്നോട്ട് വരും. ആ ഒരു ചിന്ത വേണം എപ്പോഴും. എങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ അപകടങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നമ്മളാണ് റോഡിൽ കൂടെ നടക്കുന്നത്, ഗവൺമെന്റ് അല്ല. ഗവൺമെന്റ് നിയമങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഇത് എല്ലാവരോടും ചെയ്യാം.
0: ഞാൻ ഒരു കാര്യം കൂടി കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കെമിസ്ട്രി പഠിച്ചു, ഫിസിക്സ് പഠിച്ചു, അത് പഠിപ്പിച്ചു, ടീച്ചർ പഠിപ്പിച്ചു. പക്ഷെ നമ്മൾ പഠിച്ചോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. നമ്മൾ മനസ്സിലാക്കിയോ, നമ്മളത് നമ്മുടെ ലൈഫിൽ ഉപയോഗിച്ചോ എന്നുള്ള കാര്യത്തിലാണ്. പഠിച്ചു അല്ലെങ്കിൽ വായിച്ചോ എന്ന് പറയുന്നതിനകത്ത് യാതൊരുവിധ കാര്യമില്ല. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ വർക്ക്ഔട്ട് ചെയ്യണം.
2: തീർച്ചയായും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർക്ക്ഔട്ട് ആക്കണം. അത് നമ്മൾ പ്രവൃത്തി കൊണ്ടുവരണം. കൊണ്ടുവന്നെങ്കിൽ അപ്പൊ നമ്മൾ ചിന്ത, ഒരാൾ മാത്രം ചിന്തിച്ചാൽ പോരാ, ഒരു സമൂഹം, ഒരു ലോകം മൊത്തം റോഡിൽ കൂടെ എല്ലാം യാത്ര ചെയ്യുന്ന മനുഷ്യരാണ്. അപ്പൊ ഇവരെല്ലാം ചിന്തിക്കണം. ദയ, കാരുണ്യം, സ്നേഹം, ഇതെല്ലാം നമുക്ക് ഒരു മനുഷ്യരോട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. എടുത്തെന്ന് വെച്ച കേസ് വെച്ച് വെച്ചാൽ എല്ലാവർക്കും ഭയമാ, കേസാവും കോടതിയാവും. പക്ഷെ ആ ഭയം തന്നെ നമ്മളൊരു ജീവൻ രക്ഷിക്കുമ്പോൾ എന്തുമായിക്കൊള്ളട്ടെ, ജീവൻ രക്ഷിക്കുക, ജീവൻ കൊടുക്കാനോ നഷ്ടപ്പെടുത്താനോ നമുക്ക് ആർക്കും സാധിക്കില്ല. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.
0: താങ്ക് യു ചേച്ചി. അപ്പോ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി വിരൽ ചൂണ്ടിക്കൊണ്ട് അതിൽ പറയേണ്ട കാര്യങ്ങൾ, ചില കാര്യങ്ങൾ പറയാതെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല. ഇന്നത്തെ യാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നിയമലംഘനങ്ങൾ, റോഡ് നിയമലംഘനങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ചേച്ചി പറഞ്ഞു, അപകടം പറ്റുന്ന സമയത്ത് ആർക്കും ആരെയും രക്ഷിക്കണം എന്നുള്ളൊരു മനസ്സൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഈ എടുത്തുചാട്ടം കൊണ്ട് വീട്ടിലെന്തെങ്കിലും വഴക്ക് വന്നിട്ട് അവിടുന്ന് അടിയിട്ട് പോകുക അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോവുക, ഈ ഒരു ടെൻഡൻസി, പിന്നെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ, ഒരു സിഗ്നലിനെ എങ്ങനെ അതിനെ മാനിക്കണം എന്നുള്ള രീതി, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. സാമാന്യമായി അറിയേണ്ട ചില കാര്യങ്ങൾ പാലിക്കാതെ പോകുമ്പോൾ വരുന്ന ആസ്ഥാനത്തുള്ള പാർക്കിംഗ് കാരണം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ എവിടെയും കൊണ്ട് പാർക്ക് ചെയ്യാം, പുറകെ വരുന്ന വണ്ടികൾക്കും അവരുടെ സുരക്ഷിതത്വം ഒന്നും നോക്കത്തില്ല. ഞാൻ എൻ്റെ വണ്ടി, എൻ്റെ സൗകര്യം, എൻ്റെ റോഡ് എൻ്റെ, ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറി നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കേണ്ടതാണ് ഈ റോഡ്, ഈ വഴികൾ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയി നമ്മൾ നമ്മുടെ ഒരു ചെറിയ ഒരു സെക്കൻഡിലത്തെ അശ്രദ്ധ കൊണ്ട് മറ്റൊരാളുടെ ജീവിതം, ഒരു പക്ഷേ ഒരു ആക്സിഡൻറ്റ് പറ്റി മരിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് ജീവിതകാലം മുഴുവൻ ജീവിച്ചോ മരിച്ചോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ചർച്ച തുടരാൻ നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഹലോ മോള, ഞാൻ സുരേന്ദ്രനാ. അതിനകത്ത്
0: പറഞ്ഞു പറഞ്ഞു കേട്ടോ.
3: നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ആ മോളെ, നമ്മുടെ ഈ റോഡ് അപകടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ വണ്ടി ഓടിച്ചോണ്ട് പോകാൻ തന്നെ ഇപ്പൊ ഭയം ആകുക. നിയമങ്ങളെ കുറിച്ചോ നിയമവശങ്ങളൊക്കെ ഒരുപാടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഇത് ആരും പാലിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ പുലിയാൻ എളുപ്പമാണ്, പക്ഷെ അത് അയാൾ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഒരു അത്താണി ആയിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തന്നെ ഒരു ജോലിക്കായിട്ട് പോകുന്ന സമയത്ത് ഒരു വണ്ടി വാഹനം ഇങ്ങോട്ട് എതിരെ വരുന്നെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്ത് കുട്ടികൾ, ഈ ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വരും. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ അങ്ങ് ഓപ്പോസിറ്റ് ചെല്ലുന്നത്, നമ്മൾ മാക്സിമം ഇത് ചെയ്തെന്ന് ഈ ഇവനെയൊക്കെ പിടിച്ച് അന്നേരെ അകത്താക്കണം. അവന്റെ ഒക്കെ ലൈസൻസ് കട്ടാക്കി കഴിഞ്ഞാൽ കർശനമായിട്ട് ഇവനൊന്നും വണ്ടി പിന്നെ പുറത്താക്കാനാത്ത രീതിയിലേക്ക് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാറ്റം വരും. കാര്യം എന്ന് പറഞ്ഞിപ്പോ ഈ മയക്കുമരുന്നിനെതിരെ ഇപ്പൊ ഒരു വേട്ടയാടൽ നടക്കത്തില്ല, അതുപോലെ കർശനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റം വരും, അല്ലാതെ ഒരു മാറ്റവും വരത്തില്ല. ഗൾഫിലെ 17 വർഷം ഞാൻ ഗൾഫിലുണ്ടായിരുന്നു, അവിടെയൊക്കെ കർശനമായ നിയമമാണ്. നിയമം ലംഘിച്ചു കഴിഞ്ഞാണ്ടല്ലോ അവൻ അവന്റെ വിവരം അറിയും.
0: അഹങ്കാരം കാണിക്കും.
3: പൂർണ്ണമായിട്ടും മാറും. പേടിയ, എല്ലാവരും പേടിയ. ഈ മൂച്ചു കാണിക്കുക, ഏതാണ്ട് സ്വർഗം കിട്ടിയതുപോലെ ആകാശത്തൂടെ പറന്നു പോകുന്നത്, മരണത്തിന്റെ ഗുഹാമുഖത്തൂടെ പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. ഒരു അപകടം പറ്റി കോമാവസ്ഥയിലായി പോയി കഴിഞ്ഞാൽ ഒരു പക്ഷികളും കാണത്തില്ല നോക്കാൻ. മറ്റുള്ളവർക്ക് ബാധ്യതയാവും.
0: അതെ, അതുവരെയുള്ള ഒരു ജീവിതവും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒരാളുടെ,
3: പിന്നെ മറ്റുള്ളവർക്ക് ബാധ്യതയാവും, അവരുടെ സ്വപ്നങ്ങളും പോലെയും.
0: തീർച്ചയായിട്ടും.
3: അതുപോലെ എനിക്ക് വേറൊരു കാര്യം കൊണ്ട് മോളെ പറയാൻ, ഈ ആത്മഹത്യ ചെയ്യരുതെന്ന് ഞാനത് ഇന്നലെ ഈ വിടിഎ മീറ്റിംഗിന് പോയപ്പോ കുഞ്ഞുങ്ങളോട് പറഞ്ഞത് തന്നെ. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേ കയറെടുക്കുന്ന ഈ പ്രവണത ഇന്നത്തെ യൂത്തിന്റെ ഒരു സവിശേഷതയാ, അത് മാറണം. ആത്മഹത്യ ഉണ്ടാക്കുന്ന ദുരന്തം സ്വയം അനുഭവിച്ചത് എന്റെ അപ്പൻ ആത്മഹത്യ ചെയ്തതാ.
0: അതിനുശേഷം മാനസിക അവസ്ഥ ഒരു കുടുംബത്തിന് മുഴുവനും എത്രയോ കാലം എടുക്കുമെന്ന് ഹീലായിട്ട് വരാനായിട്ട്.
3: മോളെ വളരെ ചെറുപ്പ ചെറിയ 10-14-15 വയസ്സിൽ ഇത് പൊലിഞ്ഞു പോയപ്പോ ഉണ്ടല്ലോ, അധികായനായിരുന്നു. കാര്യം ഒരു കത്തി നിന്ന പ്രകാശ പെട്ടെന്ന് കെട്ടുപോയി കഴിഞ്ഞ ഒരു ഇരുട്ടാ.
0: അതെ,
3: നമ്മളെ കൈപിടിച്ച് നിൽക്കുമ്പോ, നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? നമുക്ക് എല്ലാരും ഉണ്ടെന്ന് പറയാം, പക്ഷെ ഒരാളും നമുക്കുണ്ടാകത്തില്ല. നിങ്ങൾ അത് മനസ്സിലാക്കിക്കണം. ഇന്ന് തൊട്ട് തുഴയുക മോളെ, ഇന്ന് ഞാൻ ചെയ്യാനാണ് 100 വട്ടം ഇപ്പൊ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ചെയ്യുകയല്ല ഒരിക്കലും.
0: ഓക്കെ ചേട്ടാ, നമുക്ക് ഈ ഒരു വിഷയം, നമുക്ക് ആത്മഹത്യാ പ്രതിരോധം നമുക്ക്, അല്ലെങ്കിൽ ആത്മഹത്യയെ പറ്റിയിട്ട് നമുക്കൊരു വിഷയം നമുക്ക് എടുക്കാം, വരും ദിവസങ്ങളിൽ നമുക്ക് എടുക്കാം.
3: തീർച്ചയായിട്ടും അത് എടുക്കണം മോളെ. കാര്യം ഇന്ന് ഇന്ന് സഹിക്കാൻ വയ്യാത്തോണ്ട് ഒന്ന് എടുക്കണം.
0: ഓക്കെ ചേട്ടാ, യാത്രയിൽ തുടരാട്ടോ, നല്ലൊരു ദിവസം ആവട്ടെ.
3: ഓക്കെ ഓക്കെ, എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ, വിശേഷിച്ച് മോക്ക്.
0: താങ്ക് യു, താങ്ക് യു ചേട്ടാ. നമ്മുടെ ചേട്ടൻ സുരേന്ദ്രൻ ചേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആത്മഹത്യാ പ്രതിരോധ ദിനമാണ് ഇന്നത്തെ ദിവസം. നമുക്കിതൊരു ചർച്ചയായിട്ട് തന്നെ നമുക്ക് എടുക്കാം. വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. നമ്മുടെ റോഡിൽ നമ്മൾ പാലിക്കാതെ പോകുന്ന നിയമങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരശ്രദ്ധ കൊണ്ട് ചുമ്മാ അതൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ചില കാര്യങ്ങൾ സാധാരണക്കാരൻ്റെ ഒരു ജീവിതത്തിൻ്റെ സകല സ്വപ്നങ്ങളുമായി യാത്ര ചെയ്യുന്നവൻ്റെ ജീവിതത്തിലേക്ക് അന്ന് മുതൽ കരിനിരൽ വീഴുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. എത്ര സൂക്ഷിച്ച് ഓടിച്ച് വളരെ കെയർഫുള്ളായിട്ട് ഓടിക്കുന്ന ഒരു ഒരാളുടെ കയ്യിലായിരിക്കും ഈ പറഞ്ഞതുപോലെ ഓപ്പോസിറ്റ് ദിശയിൽ വളരെ സ്പീഡിൽ വന്നിട്ട് കാണിക്കുന്ന ചില പ്രശ്നങ്ങൾ, ട്രാക്ക് മാറി ഓടുന്ന അവസ്ഥ, ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടോ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് ചില്ലുകൊട്ടാരം പോലെ തകർന്നു പോകുന്ന എത്രയോ ജീവിതങ്ങൾ. കഴിഞ്ഞ കുറേ ദിവസം നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെ ഒന്ന് പോകുമ്പോൾ ഓൾറെഡി പണി നടക്കുകയാണ്, വീഡിയോ ഗെയിം കളിക്കുന്ന പോലെയാണ് അത്ര. അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കൂടി അടുത്ത ആൾക്ക് വഴി പറഞ്ഞു കൊടുക്കണം, ദേ അത് ഡിവൈഡർ, അത് ഇത് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ അത്രയും ശ്രദ്ധയിൽ പോകുമ്പോൾ ആ റോഡിൽ ഈ പറഞ്ഞതുപോലെയുള്ള കോപ്രായം കാണിക്കുമ്പോഴുള്ള ഒരവസ്ഥ, പിന്നീട് മഴയോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ, മഴ വഴി ഏതാ കുഴി ഏതാ ഇതൊന്നും അറിയാൻ പറ്റാത്ത സിറ്റുവേഷനും നമുക്കുണ്ട്. അപ്പം റോഡ് അറിഞ്ഞ് വേണം വണ്ടി ഓടിക്കാൻ. പിന്നെ നമുക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കണം. നിങ്ങൾ ഇത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവിലേക്ക് നമ്മൾ ഇന്നിങ്ങനെ ഈ ഒരു വിഷയം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ലോണാട്ടുകാരെ പാസഞ്ചറാണ് ഒരു നാടിന്റെ ശബ്ദവുമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. നമ്മുടെ ഗ്രാമവീഥികളിലൂടെ നിങ്ങളുടെ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇന്ന് വണ്ടി ഓടിക്കുന്നത് നിങ്ങളുടെ സ്വന്തം സ്വാധിയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 954-7000-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. എന്തോ
1: മോർണിംഗ്,
0: ഗുഡ് മോർണിംഗ്. പറഞ്ഞു
1: എന്തോണ്ട് സോദി? ഇപ്പൊ കാണുന്നില്ലല്ലോ. അനക്ക ഇല്ല സോദിടാ?
0: ഞാനിവിടെ ഉണ്ട്.
1: പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. ഡോക്ടറോട് സംസാരിക്കാന്നും പറഞ്ഞ് പരിപാടി നടത്തിയിട്ട് 100 വർഷം കിടന്ന് വിളിച്ചിട്ട് എടുത്തില്ലല്ലോ കാര്യങ്ങൾ ചോദിക്കാൻ ഡോക്ടറോട്.
0: ചോദിക്കാമല്ലോ, ആ സംശയങ്ങളൊക്കെ ജസ്റ്റ് ഒരു വോയിസ് ഇട്ടിരുന്നാ മതി കേട്ടോ, ഞാൻ ഡോക്ടറിന് ഷെയർ ചെയ്ത് കൊടുക്കാം.
1: ഞാൻ തന്നെ വിളിയോട് വിളി എവിടെ എടുക്കുന്നു.
0: അയ്യോ,
1: കാര്യം ചോദിക്കാനായിരുന്നു ഡോക്ടറോട് വിളിച്ചത്.
0: ആണോ, എന്തായിരുന്നു? അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വോയിസ് ഇട്ടേക്കട്ടെ, നമ്മുടെ പ്രോഗ്രാം വേറെ ആയതുകൊണ്ട്. ഈ വോയിസ് എനിക്ക് ഒരു ഇട്ട് തരാമെങ്കിൽ ഞാൻ വാട്സാപ്പിൽ സാറിന് ഷെയർ ചെയ്ത് കൊടുക്കായിരുന്നു. നമ്മുടെ പ്രോഗ്രാം
1: ഈ മരുന്നുകൾ അത്രയും കഴിച്ചിട്ടും ഇത് മാറാത്ത കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല.
0: ഓക്കെ,
1: എന്നിട്ട് ഇത് മാറുന്നില്ല, അതൊരു വലിയൊരു ബുദ്ധിമുട്ടാ.
0: ഡോക്ടർ തന്നെയാണ് പറയേണ്ടത്, ഡോക്ടർ പറയേണ്ട വിഷയങ്ങൾ ഞാൻ സംസാരിക്കാനായിട്ട് എനിക്ക് റൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഞായറാഴ്ചയിലും നമുക്ക് വളരെ ഇന്റർവ്യൂ 91.2 സംബന്ധിച്ചിട്ട് വളരെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിംഗ് ഗ്രാൻഡ്സ് കാൻസർ പ്രോഗ്രാമിൽ. ഡോക്ടർ വിഷ്ണു വാസുദേവൻ എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ആണ് അദ്ദേഹം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് വരാമോ?
1: വിഷയത്തിലേക്ക് വരാൻ ഈ
0: റോഡ് അപകടങ്ങൾ.
1: റോഡ് അപകടങ്ങൾ എന്ന് പറഞ്ഞാ, ഞാനേ കായംകുളത്ത് ഒരു ദിവസം
0: പോയപ്പോഴത്തേക്ക്
1: കുഞ്ഞി റോട്ടില്
0: പോയി. അപ്പൊ വിളിക്കുന്ന ആളുകൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, വിളിക്കേണ്ട നമ്പർ 954-7000-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ് നിങ്ങൾക്ക് വിളിക്കാവുന്നത്. നമ്മുടെ ഡോക്ടേഴ്സ് സൺഡേ സ്പെഷ്യൽ പ്രോഗ്രാമിൽ നിങ്ങൾ ചില പ്രോഗ്രാമുകൾ റെക്കോർഡിംഗ് ആയിരിക്കും, ചില പ്രോഗ്രാമുകൾ ലൈവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ ഈ നമ്പറിലേക്ക് തന്നെ, ഇന്റർവ്യൂ 91.2 ഈ ഒരു നമ്പറിലേക്ക്, 954-7000-912 എന്ന നമ്പറിലേക്ക് തന്നെ നിങ്ങൾ ആ ഒരു സംശയം നിങ്ങൾ മെസ്സേജ് ആയിട്ടിടുക. നമ്മൾ ഡയറക്റ്റ് ഡോക്ടറോട് ചോദിച്ചിട്ട് അതിന് മറുപടി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡ് അപകടങ്ങളെ പറ്റിയിട്ടാണ്, നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന, നമ്മുടെ അഹങ്കാരം കൊണ്ടുണ്ടാവുന്ന, ഒരു നിമിഷം കൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള മിഥ്യാധാരണ കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്, ചില വലിയ വലിയ ദുരന്തങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഇത് ആരാ സംസാരിക്കുന്നത്?
2: ഇത് കൊറേ പഴക്കുള്ള ശബ്ദമാണ്, നിലമ്പൂർ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ?
0: ആ, പാലക്കാടല്ലോ നിലമ്പൂരിയോ? നിലമ്പൂർ കാസർഗോഡ്. യെസ് ഓക്കെ ഓക്കെ, പെട്ടെന്ന് അങ്ങോട്ട് പാലക്കാടും എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിപ്പോയി. എന്തൊക്കെയുണ്ട് കാസർഗോഡ് വിശേഷം?
2: കാസർഗോഡല്ലേ
0: നിലമ്പൂർ, കാസർഗോഡല്ലേ?
2: അങ്ങോട്ട് മാറ്റാതിരുന്നാ മതി. ഞാൻ വിളിച്ചത് സംഭവം കൊറേ ആയി വിളിക്കുന്നു, വിളിക്കുമ്പോ എങ്ങനെയാണെന്നല്ല അത് എടുക്കുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിയാണ് എടുക്കും, ഇപ്പൊ സ്വന്തം ജില്ലക്കാരൻ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ.
0: അയ്യോ, അങ്ങനെയൊന്നും ഇല്ല, നമ്മളെ എവിടെയും. ഓക്കെ, പറഞ്ഞോളൂ.
2: ഞാൻ മലപ്പുറം ജില്ലയില നിലമ്പൂർ.
0: പബ്ലിക്കായിട്ട് ഞാൻ നാണം കെട്ടുപോയല്ലോ ഈശ്വര.
2: നിലമ്പൂരിനെ കുറിച്ച് എന്തെല്ലാം?
0: അതെ അതെ അതെ അതെ, ക്ഷമിച്ചേരാ, നമ്മളെണ്ടരും മാത്രമേ കേട്ടോളൂ, ആരും കേട്ടിട്ടില്ല ഇക്കാര്യം. എനിക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആയി പോയി, സോറി.
2: എനിക്കറിയില്ലോ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോ കൊറേ ആയിട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല. പിന്നെ ഇപ്പൊ ഒരു അമ്മച്ചി വിളിച്ചപ്പോ പറഞ്ഞു കേട്ടു.
0: സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടില് റോഡ് അപകടങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ അശ്രദ്ധ കൊണ്ട്, അഹങ്കാരം കൊണ്ട്, നിയമലംഘനങ്ങൾ, നമ്മൾ മനഃപൂർവ്വം വരുത്തി വെക്കുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കെണിയായിട്ട്, മരണക്കെണിയായിട്ട് ചെല്ലുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്.
2: ഒന്നാമത് എനിക്ക് തോന്നുന്നു ഒന്നിനും സമയമില്ല. ഒരു ഇതാണ് എന്നാ ഒന്നിനും, മറ്റേ ഏതൊരു സിനിമയിൽ പറയണല്ലേ, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും വെറുതെ പോട്ടെ എന്ന് പറഞ്ഞ മാതിരി ഉള്ളൊരു കാര്യമാണോ എന്ന് സംശയം.
0: തീർച്ചയായിട്ടും
2: വെറുതെ ഇരിക്കാൻ സമയമില്ല, എന്നാ പോയിട്ട് വല്ല കാര്യമുണ്ടോ?
0: അതുമില്ല. അങ്ങനെ ഭയങ്കര സ്പീഡില് ഈ പറഞ്ഞതുപോലെ അങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരാളാണോ ചേട്ടൻ? അങ്ങനെ പോവാറുള്ളൂ?
2: ഓ, സ്ഥിരം പോകുന്ന വഴിയാണെങ്കിലും ആ യാത്രകൾ നമ്മൾ ആസ്വദിച്ചു പോവാന്നുള്ളതാണ് എന്റെ ഇഷ്ടമുള്ള കാര്യം.
0: തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, മറ്റുള്ളവരുടെ ജീവനും കൂടി വില നൽകിക്കൊണ്ട് അവിടെ നമ്മുടെ യാത്ര എപ്പോഴും.
2: തീർച്ചയായിട്ടും നമ്മൾ കാശ് കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് നമ്മുടെ തന്തക്ക നിലയ്ക്ക് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണോ?
0: അതെ,
2: അങ്ങനെയല്ലേ പറയുള്ളൂ. അവന്റെ അമ്മയ്ക്ക് വായുവേ പിടിക്കാൻ പോകുന്നില്ലേ പറയുള്ളൂ.
0: ഓക്കെ ഓക്കെ, ശരി കേട്ടോ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
2: ഓക്കെ,
0: അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്റെ ശ്രോതാക്കളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. ഇനി വടക്കോട്ടുള്ള ജില്ലകളും അല്ലെങ്കിൽ നിലമ്പൂരൊക്കെ നമുക്ക് എപ്പോഴും കേൾക്കുന്നു, പക്ഷേ പെട്ടെന്ന് എന്റെ ബുദ്ധിയിലോട്ട് അത് വന്നില്ല. സദയം ക്ഷമിക്കുമല്ലോ അല്ലെ മലപ്പുറംകാരെ, ക്ഷമിക്കണേ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാം. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഒരു പക്ഷേ ഇത് യാത്രക്കാരായിട്ടുള്ള ഒരുപാട് പേര്, രാവിലെ ജോലിക്ക് പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ റേഡിയോ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം എന്താണ് നമ്മുടെ അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം, എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് പൊലിഞ്ഞു പോയിട്ടുള്ളത്. നിങ്ങളുടെ അനുഭവങ്ങൾ തന്നെ പറയാം. ഇപ്പോൾ ഈ കേൾക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരോ അവരുടെയൊക്കെ കൂട്ടുകാരൊക്കെ ഒരു പക്ഷേ ആരുടെയെങ്കിലുമൊക്കെ അശ്രദ്ധ കൊണ്ട് ജീവൻ പൊലിഞ്ഞു പോയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും, അവരെപ്പറ്റി സംസാരിക്കാം. അങ്ങനെ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു അവയർനെസ് പോലെ നമുക്ക് ഈ ചർച്ച തുടരാം. അപ്പം എന്തായാലും ഈ പറയുന്ന ഞായറാഴ്ച സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശീയ കിരാട സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ പ്രശസ്ത എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണു വാസുദേവൻ സർ എത്തുന്നുണ്ട്. നമുക്ക് ഒരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: സ്ഥിരം പാസഞ്ചറാണ്.
0: ആഹാ, നമസ്കാരം, പറഞ്ഞോളൂ, കയറിക്കോളൂ, വണ്ടിയിലോട്ട് വന്നോളൂ.
3: ആ, വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. ഇപ്പം മുൻ നേരത്തെ കസ്റ്റമർ പറഞ്ഞ പോലെ ഞാൻ രാവിലെ മുതൽ 4-5 പ്രാവശ്യം വിളിച്ച്, പക്ഷേ അതെല്ലാം നോക്കുമ്പോ ഇങ്ങനെ ഒക്കെയുള്ള എന്തോന്നുണ്ട്, നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാത്തതിന്റെ പേരില്.
0: പരാതി ഇല്ലാത്തതുപോലെ പരാതി പറയുക.
3: ഞാൻ വിളിക്കുന്ന റേഡിയോ ഇല്ല, പക്ഷെ ഞാൻ വിളിച്ചില്ലേ, എന്നെ പലരും വിളിക്കും. എന്താ ഇന്ന് വിളിക്കാൻ?
0: എനിക്ക് വയ്യ, എന്ത് വായി, ഇതെന്തൊക്കെയായി, കൊച്ചു കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്.
3: അതെ, രഘുനന്ദൻ ഉള്ള സമയത്ത് തന്നെ ഇതുപോലെ പലരും ഇങ്ങനെ രഘുനന്ദനായിട്ട് സംസാരം കേൾക്കാത്തോണ്ട് എന്താ ഷാജിക്ക സ്ഥലത്തില്ലയോ, എന്താ വിളിക്കാനത് എന്ന്. ഞാൻ എന്നാ ടൈമൊക്കെ നോക്കിയാ വിളിക്കുന്നത്. അല്ലാതെ ഒരാളുമായിട്ട് സംഭാഷണം കഴിയുമ്പോ ഇപ്പൊ പരസ്യം വരും, അത് കഴിയുമ്പോ 7:20 കഴിഞ്ഞാ പിന്നെ വിളിക്കത്തില്ല, അന്നേരം വാർത്തയുടെ സമയമായി. ഇതൊക്കെ അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഈ റോഡ് അപകടങ്ങളുടെ കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ, അറിയാൻ വയ്യാത്ത ആളുകൾ അജ്ഞത കൊണ്ട് അവർക്ക് റോഡ് നിയമങ്ങളും കാര്യങ്ങളും ഒന്നും അറിയാൻ വയ്യാതെ വീരമായിട്ട് നടന്നു പോയി ഞാൻ സൈക്കിള് സഞ്ചരിക്കുകയൊക്കെ ചെയ്ത ആളിന് ഒരു ആഗ്രഹം വന്ന് അയാൾ വണ്ടി പഠിച്ച് ഒരു പഴയ ഒരു ആക്ടീവായി ഒക്കെ വിലയ്ക്ക് മേടിച്ചു കഴിയുമ്പോ അയാൾക്ക് ഈ വണ്ടി ഓടിക്കണം എന്നുള്ള താല്പര്യ, അത് എങ്ങനെ പോണം, എങ്ങനെ ഓടിക്കണം, ഇതൊന്നും അവർക്ക് അറിയത്തില്ല. പക്ഷെ ഇതെല്ലാം അറിയാവുന്ന ആളുകൾ പിന്നെ ക്രോസിംഗ് ഇല്ലാത്തടത്തൂടെ ക്രോസ് ചെയ്യുക, പിന്നെ അതേ കുറിച്ച് തന്നെ റൈറ്റിൽ കൂടെ വരിക, ഇടതുവശത്തൂടെ പോകേണ്ട ആള് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക, എന്തെങ്കിലും ചോദിച്ചാൽ ഈ ചോദിക്കുന്നവനെ ചോദ്യം ചെയ്യാൻ ചെല്ലുക. ഇപ്പൊ തന്നെ മെനങ്ങാന്ന് കണ്ടോണ്ടിരിക്കുമ്പോ ഒരാള്, അയാൾ നല്ലൊരു ഉദ്യോഗസ്ഥന, ഇവിടെ അടുത്തുള്ള കേട്ടോണ്ടിരിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അയാളോട് അയാൾ ഇങ്ങോട്ട് വന്നപ്പോ ഒരു കാൽനടക്കാരൻ ചോദിച്ചു, ഇങ്ങനെ അതോടെ വണ്ടി ഓടിക്കുന്നത്, നീ ആരോടാ എന്നെ പഠിപ്പിക്കാൻ. അന്നേരം അയാള് പറഞ്ഞു, നീ പള്ളിപ്പുറത്തിൽ പോയത് ഞാൻ പാത്തായിരുന്നു നല്ലത്, നീ പോയതാ കുഴപ്പമായത് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ഒന്ന് അപകർഷത പിന്നെ ബോധം, പിന്നെ അനുസരണ ഇല്ലായ്മ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നുണ്ട്. കാര്യം പറയുന്ന ആള് കൂലിപ്പണിക്കാരനാണ്, അപ്പം പറയുന്നത് കേൾക്കാനേ ഉള്ളൂ ഒരാൾ. അത് ഒരുപാടടുത്ത് വെച്ച് ഞാൻ കണ്ടുകൊണ്ടുണ്ട്. ഇപ്പം മലപ്പുറം ജില്ലയിലെ ഒരു ശ്രോതാവ് ഇപ്പൊ വിളിച്ചത് പോലെ തന്നെ, എനിക്ക് സ്വന്തം വണ്ടിയും പിന്നെ ഹെവി ലൈസൻസും എല്ലാം ഉള്ള 10-33 വർഷം ഞാൻ വലിയ വണ്ടി ഓടിക്കുകയും ചെയ്ത ആളാ. പക്ഷെ ഞാൻ ഇപ്പം മാക്സിമം 35-40, അതിൽ കൂടുതൽ ഞാൻ യാത്ര പോലും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും മുന്നിൽ കണ്ടോണ്ട് നമ്മൾ മുൻവിധിയുള്ള ആളോ ഭൗമശാസ്ത്രജ്ഞനോ കൈനോട്ടക്കാരനോ ശാസ്ത്രീയൊന്നും അല്ലെങ്കിൽ ഇത്തിരി ദൂരം നമ്മളൊന്ന് ഒഴിഞ്ഞു മാറി നിന്നെന്ന് പറഞ്ഞ് നമുക്കൊന്നും സംഭവിക്കാൻ വരുന്നില്ല. ചിലപ്പോ വരുന്ന ആൾ നമ്മളെക്കാഴ്ച മുമ്പേ 1000 കിലോമീറ്റർ മുമ്പേ പോകുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഞാൻ വളരെ ശ്രദ്ധിച്ച് ഈസ് ആൻഡ് കെയർഫുൾ 35 കിലോമീറ്റർ വേറെ പോകുന്ന വണ്ടിയുടെ സ്പീഡ് എന്തോണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. 35 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ പോകുന്നതാണ് 35 കിലോമീറ്റർ, 1 മിനിറ്റ് കൊണ്ട്. ഇത് ഫ്ലൈറ്റ് പോകുന്നതിനെക്കാഴി വേഗത്തിൽ യാത്ര ചെയ്യണം, പിന്നെ അപകടം വന്നിട്ട് കുറ്റം പറയുന്നതാണ് കുഴപ്പം.
0: തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്.
3: പറഞ്ഞത് കേട്ടോ.
0: ഓക്കെ ചേട്ടാ, യാത്രയിൽ ചേർന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ പാലിക്കേണ്ട, നമ്മൾ കോമൺ ആയിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ ഈ റോഡിങ്ങനാണ് ഒന്നാമത്തെ കാര്യങ്ങൾ ആലോചിക്കുക. ഈ പണിഞ്ഞു തീരുന്നവരെങ്കിലും നിങ്ങളൊന്നും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണ്ടേ? പിന്നീട് ഈ ആരെടുത്തോട്ടാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത്? ഇങ്ങനെ കുറെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രകാശ് കേട്ടോ, ഞാൻ പ്രകാശ് പറയൂ.
4: അല്ല, നമ്മള് നിരവധി തവണ ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. കാരണം എത്ര തവണ സംസാരിച്ചാലും തീരാത്ത വിഷയവുമാണ് ഈ ആർജെക്കും ഹെൽമെറ്റ് ആകാം കേട്ടോ.
0: ആരോടായി പറയുന്നേ?
4: അല്ല, പൊതുവെ പറഞ്ഞ വേറെ ആർജെ, വേറെ ആർജെ ഇങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം ഞാൻ എന്റെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണ്, ഹെൽമെറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കൂട്ടുള്ള ഒരു നിസ്സാരക്കാരനല്ല, വളരെ വളരെ ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മള് ചെറിയ ദൂരമാണ് പലപ്പോഴും ഈ ആൾക്കാർ ഹെൽമെറ്റ് ധരിക്കുന്നത്, പോലീസിനെ പേടിച്ചോ നിയമത്തെ പേടിച്ചിട്ടോ ആണ്. ഒരിക്കലും അങ്ങനെ ആകരുത്. അത് നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗമാണ് എന്ന് കരുതി തന്നെ നമ്മൾ അത് ധരിക്കുക. രണ്ട്, ഈ ദൈർഘ്യം എത്ര ഉണ്ടെന്നുള്ളതിനെ മാനദണ്ഡമാകണ്ട. നമ്മൾ ഈ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഹെൽമെറ്റ് വെച്ചതിന് ശേഷം എടുത്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ശീലം തന്നെയാണ്. നമ്മൾ എത്രമാത്രം സൂക്ഷിച്ചു എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു പ്രസക്തിയില്ല. എതിരെ വരുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ പിന്നിൽ കൂടെ വരുന്ന വാഹനമോ നമ്മളെ തട്ടിയിടാം. പിന്നെ ഇപ്പോഴത്തെ റോഡിന്റെ കണ്ടീഷനിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയവും ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ ഇരുചക്ര വാഹനക്കാര് ഹെൽമെറ്റ് നിർബന്ധമായിട്ടും, ഹെൽമെറ്റ് തലയിൽ വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ ചിൻ സ്ട്രാപ്പും കൂടെ നല്ല രീതിയിൽ അത് പിടിച്ചിടുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യ ഘടകം. കാരണം ഞാനിപ്പോ ഈ റീസെന്റ് ആയിട്ട് അനുഭവിച്ചൊരു കാര്യമായതുകൊണ്ടാണ്, അടുപ്പിച്ച് രണ്ട് തവണ എനിക്ക് പണി കിട്ടിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ പറയുന്നത്.
0: ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ?
4: ഈ അടുത്ത ഒരു ഒരു രണ്ടാഴ്ച മുന്നേ കൂടെ സംഭവിച്ചതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോഴൊക്കെ അനുഗ്രഹമായി മാറിയത് എന്ന് പറയുന്നത് ഹെൽമെറ്റ് ആണ്. ആ ഹെൽമെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ഹെൽമെറ്റിനകത്ത് കല്ല് നിറച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ആ ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ ആ കല്ല് നമ്മുടെ തലയിലാണ് നിറച്ചതെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു ശബ്ദം വീണ്ടും റേഡിയോയിലൂടെ കേൾക്കില്ല. അതാണ് ഞാൻ പറഞ്ഞ അതിന്റെ ഒരു തീവ്രത. നമ്മള് പലപ്പോഴും പലരും നിസ്സാരമായി കാണുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടെ പറഞ്ഞതാണ്, എന്റെ ഒരു വിദേശ സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്, കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്, പക്ഷെ ചെകുത്താൻ വഴുന്ന റോഡാണെന്ന്.
0: വളരെ സത്യമായി,
4: വളരെ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞതാണ്. കുറെ ഇപ്പോഴല്ല, കുറച്ച് വർഷം ഒരു രണ്ടു വർഷം മുന്നേ പറഞ്ഞതാണ്. ആ ഒരു അവസ്ഥയാണ് നമ്മൾ റോഡിൽ കാണുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ ആംബുലൻസ് ഓടിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ഒരു പരിമിതമായ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത്, ഈ ആംബുലൻസിന് ഓരോ തരത്തിലുള്ള രോഗികളെ കൈകാര്യം ചെയ്യുമ്പോൾ രോഗിയുടെ അവസ്ഥ അല്ലെങ്കിൽ ആംബുലൻസിന്റെ അകത്ത് ആരാണോ ഉള്ളത് അതിനനുസരിച്ചാണ് അതിന്റെ ടോണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭീകരമായ ഒരു ടോൺ മാത്രമേ കേൾക്കുന്നുള്ളൂ. അത് എമർജൻസി ആയിട്ടുള്ള രോഗിയായിട്ട് പോകുമ്പോൾ ഇടുന്ന ടോണും അല്ലാതെ പോകുമ്പോഴുള്ള ടോണും ഒക്കെ വ്യത്യസ്തങ്ങളാണെന്നാണ് എന്റെ ഒരു പരിമിതമായ
0: അറിവ്.
4: പക്ഷെ നമ്മുടെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഈ എന്താ പറയുന്നത് പ്രബുദ്ധരെന്ന് പറയുന്ന നമ്മള്, പക്ഷെ ഈ ഒരു ആംബുലൻസിനെ പോലും മൈൻഡ് ചെയ്യാത്ത രീതിയിലാണ് പലപ്പോഴും ചില ടൂ വീലറുകാർ പോലും നിൽക്കുന്ന നിൽപ്പ് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാല് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രധാനമായിട്ട് വേണ്ട സ്വയം ബോധവൽക്കരണമാണ്, നമ്മൾ തന്നെ മനസ്സിലാക്കുക ഈ റോഡിലൂടെ പോകുമ്പോൾ എങ്ങനെ പോകണമെന്നുള്ള ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അതേപോലെ ഈ ഡിം ലൈറ്റിന്റെ ആ സ്വിച്ച് ഏതാണെന്ന് മനസ്സിലാക്കി ആവശ്യത്തിന് പ്രവർത്തിപ്പിക്കാനും മനസ്സിലാക്കുക.
0: അതെ, തീർച്ചയായിട്ടും
4: വിനീതമായ ഒരു അഭ്യർത്ഥനയാണ്. നിരവധി തവണ അറിയാം ഞാൻ ഈ വിഷയങ്ങളല്ലാത്തപ്പോൾ പോലും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അത് അനുഭവിക്കുന്നതുകൊണ്ട് പറഞ്ഞ എല്ലാ ദിവസവും രാത്രി വരുമ്പോൾ പലപ്പോഴും അനാവശ്യമായ സ്ഥലങ്ങളിൽ പോലും ഇത് ഈ ഹൈ ബീം ഇട്ടുകൊണ്ടാണ് വരുന്നത്. അത് ഒഴിവാക്കി വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ചു, ഇല്ലാത്തപ്പോ പ്രത്യേകിച്ച് ഈ വലിയ ഈ പുതുതലമുറ വണ്ടികളൊക്കെ വരുമ്പോൾ ചെറിയ ടൂ വീലറുകാർ വരുമ്പോൾ അവരുടെ മുന്നിൽ കൂടി ഇത്രയും ഈ ഫുൾ ബീമിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല, പിന്നെ എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. ആ ഒരു അവസ്ഥയാണ്, എന്റെ കാര്യം മാത്രമല്ല പറഞ്ഞ് മെജോറിറ്റി ആൾക്കാരും അനുഭവിക്കുന്ന ഒരു വിഷമമാണ്. അപ്പോ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും എതിരെ വരുന്നത് നിങ്ങളുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരാണെന്നുള്ള ഒരു കരുതൽ മനസ്സിൽ തോന്നുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
0: തീർച്ചയായിട്ടും ചേട്ടാ, പറഞ്ഞതെല്ലാം നമ്മള് ഈ യാത്രക്കാർക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, ഇന്ന് മുതൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.
4: തീർച്ചയായിട്ടും.
0: ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. പ്രകാശ് ചേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. ടൂ വീലറുകാരുടെ കാര്യത്തിലാണെങ്കിലും, അങ്ങോട്ട് ഓടിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഇങ്ങോട്ട് വന്നു കയറുന്ന അപകടങ്ങളുടെ കാര്യത്തിലാണെങ്കിലും, ഹെൽമെറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ റോഡ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പൊതുവിൽ ഈ ബസ്സിൽ പോകുന്ന ബസ്സിലല്ല, നമ്മൾ അല്ലാതെ പോകുന്ന സമയത്താണെങ്കിൽ പോലും ഈ ക്രോസ് ചെയ്യുന്ന ആളുകൾ അവരോടും കൂടിയാണ് പറയുന്നത്, ഇടവും വലവും നോക്കാതെ എടുത്തു ചാടുന്ന ആളുണ്ട്. വലിയ സ്പീഡിൽ വരുന്ന വാഹനങ്ങളുടെ മുന്നിൽ കൂടെ എത്ര ധൈര്യമായിട്ടാണ് ഒന്നും നോക്കാതെ എടുത്തു ചാടുന്ന ആളുകൾ, പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് മാറുന്ന ആളുകൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ അപകടങ്ങൾ. ഒരു നിമിഷം കൊണ്ടാണ് ആളുകൾ എത്രയോ അശ്രദ്ധമായിട്ട് എത്രയോ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. അപ്പോൾ ചർച്ച നമുക്ക് തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ്. 91.2 എൻ്റെ റേഡിയോ.

0: ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
7: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
6: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
9: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
10: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
9: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
10: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
9: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
10: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
9: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
10: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
9: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന റോഡ് അപകടങ്ങളെ പറ്റിയിട്ടാണ്, നമ്മൾ ലംഘിക്കുന്ന റോഡ് നിയമങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ വിളിക്കാം. നമ്പർ 95 4470091 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാമെന്നാണ് പ്രകാശ് ചേട്ടൻ പറഞ്ഞതുപോലെ, ഡോക്ടർ സേതു സാർ പറഞ്ഞതുപോലെ, ഷാജിക്ക പറഞ്ഞതുപോലെ, ഇതൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ അശ്രദ്ധ കൊണ്ട്, ഒരാളുടെ അഹങ്കാരം കൊണ്ട് വരുത്തി വയ്ക്കുന്ന അപകടങ്ങൾ, നമ്മുടെ റോഡിൻ്റെ ഘടന പോലും നോക്കാതെ, അല്ലെങ്കിൽ ഇത്രയും തിങ്ങിപ്പാർക്കുന്ന ഒരു റോഡിലൂടെയൊക്കെ ഇത്രയും തിക്കിപ്പാർത്ത് ഇങ്ങനെ അതേ രീതിയിൽ എങ്ങനെ ഈ ഒരു സ്പീഡിലൂടെ പോകാൻ, അല്ലെങ്കിൽ ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പോകാൻ ആളുകൾക്ക് സാധിക്കുന്നു നമ്മളിപ്പോൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. അപ്പോൾ വിളിക്കാം, നമ്പർ 95 4470091 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതേ നമ്പറിലോട്ട് തന്നെ നമുക്ക് കുറേയധികം മെസ്സേജുകളും വരുന്നുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാം കേട്ടോ, നമുക്ക് എടുത്തു നോക്കാം. നമസ്കാരം, പറയൂ, ഇതാരാണ്?
1: നമസ്കാരം, സ്വന്തം സ്വാതി.
0: നമസ്കാരം അമ്മേ.
1: ഇപ്പൊ ഞാനൊരു അനുഭവ കഥ പറയാൻ വിളിച്ചതാ മോളെ.
0: പറഞ്ഞു പറഞ്ഞു.
1: എന്റെ പേരക്കുട്ടി എയർപോർട്ടിൽ ജോലിയാണ്, നെടുമ്പാശ്ശേരി. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ വിളിച്ചു, അവന്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് കൊണ്ടു എന്നെ പിക്ക് ചെയ്യുന്നു പറഞ്ഞ് വിളിച്ചെന്ന്. അപ്പൊ അവൻ ബൈക്ക് എടുത്തുകൊണ്ട് പോയി, പക്ഷെ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. അത് എത്രാളത്തിന് മോന് വണ്ടി എടുത്തോണ്ട് പോയതാ. നല്ല ഡ്രൈവിംഗ് ആണ്, നല്ല കാറൊക്കെ നല്ലതൊരു ഡ്രൈവിംഗ് ചെയ്യുന്ന ആളാ. അപ്പൊ ഒരു വളവിന് വെച്ച് ഒരു കാറ് സൈഡ് തിരിഞ്ഞു വന്ന് എന്റെ മോന്റെ ബൈക്കിലിടിച്ചു. അവൻ തമന്ന് വീണു. എന്നിട്ട് അവന്റെ താടി തൊലിയെല്ലാം പൊട്ടി, തുണ്ടെല്ലാം പൊട്ടി, നെറ്റിയൊക്കെ പൊട്ടി, ഇങ്ങനെ എണീക്കാൻ പറ്റാത്ത രീതിയിൽ വീണുപോയി. പിന്നെ കടക്കാരെല്ലാം ഓടി വന്നു. അവ കാറുകാരനും അയാളെ റോങ് സൈഡിൽ കൂടെ വന്നേന്ന്. അങ്ങനെ വന്ന് എല്ലാവരും പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി, ചികിത്സയൊക്കെ കൊടുത്ത് വീട്ടിൽ കൊണ്ടാക്കിയവനെ. അപ്പൊ ഈ ഹെൽമെറ്റ് വെക്കുന്നത് മിക്കവാറും പിള്ളേർ വിചാരിച്ചിരിക്കുന്നത് പോലീസുകാരെ പേടിച്ചിട്ടാ ഹെൽമെറ്റ് വെക്കുന്നതെന്നാണ്. ഹെൽമെറ്റ് അവരവരുടെ സുരക്ഷിതത്വത്തിന് വെക്കുന്നതല്ലേ. ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോന്റെ മുഖത്തിന് ഒരു കേട് സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ എന്റെ കുഞ്ഞു മറന്നിട്ടാണ്. അതാ എനിക്ക് പറയാറത്, എന്റെ പേരക്കുട്ടികളോടെല്ലാം ഞാൻ പറയാറുണ്ട്, എപ്പോഴും ഹെൽമെറ്റ് വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാവൂ. നമ്മുടെ സുരക്ഷിതത്വത്തിന് നമ്മൾ വെക്കുന്നത്, പോലീസുകാരെ പേടിച്ച് വെക്കുന്നതല്ല. അത് ഞാൻ പറയാറുണ്ട്, അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
0: തീർച്ചയായിട്ടും അനുഭവങ്ങളാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്.
1: അതെ,
0: തീർച്ചയായിട്ടും. അമ്മ വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ഒരു ഒരു മുത്തശ്ശിക്ക് പറയാനുള്ള, കൊച്ചുമക്കളോട്, നമ്മുടെ യുവജനങ്ങളോട് പറയാനുള്ള ഒരു അമ്മയുടെ അനുഭവമാണ് പത്മജാമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ പറഞ്ഞിട്ടുള്ളത്. കാരണം കുഞ്ഞുമകൻ കൊച്ചുമകനുണ്ടായ ഒരു ചെറിയൊരു സംഭവം, കാരണം ഒരു അശ്രദ്ധ കൊണ്ട് ഉണ്ടായ ഒരു സംഭവത്തെ പറ്റിയിട്ട് വളരെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രശ്നം കൊണ്ടും, ഓവർടേക്കിംഗ് ആണെങ്കിലും വളവ് തിരിഞ്ഞ് ഒന്ന് നോക്കാതെ വരും, ഹോൺ അടിക്കാതെ വരും. പിന്നെ അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്ന കാണുമ്പോൾ ചില ആളുകൾക്ക് ഈ ഹോൺ അടിച്ച് പേടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഭയങ്കര സ്പീഡിൽ വന്നിട്ട് ഹോൺ അടിക്കുക, വിട്ടുതിരിക്കുക, ഇതൊക്കെ അവർക്ക് ആ പെട്ടെന്നുണ്ടാകുന്ന വെപ്രാളത്തിൽ ഒരുപക്ഷെ അവരുടെ ബാലൻസ് തന്നെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ റോഡ് നിയമങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ വേറൊരാൾക്ക് ദ്രോഹം വരുന്ന രീതിയിൽ, വേറൊരാളുടെ ജീവൻ അപകടം വരുന്ന രീതിയിലേക്ക് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം ചർച്ചയ്ക്കെടുത്തതിൽ ഒരുപാട് സന്തോഷം സാധി. ഞങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണ്, എപ്പോഴും ശ്രദ്ധയോടെ പോകും, പക്ഷേ എതിർവരുന്ന വാഹനങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും പേടി തന്നെയാണ്. ഈ റോഡിൽ കൂടിയാണല്ലോ വണ്ടി ഓടിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ആകെ പേടിയാണ്. ബസ്സിൽ പോലും കയറി യാത്ര ചെയ്യാൻ പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മുടെ ഇൻസ്റ്റാ പേജിലും വാട്സപ്പ് പേജിലും ഒക്കെ, വാട്സപ്പിലുമൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അശ്രദ്ധ, നമ്മുടെ ഒരു നേരത്തെ അല്ലെങ്കിൽ പെട്ട എല്ലാവർക്കും എങ്ങും കാത്തു നിൽക്കാനുള്ള ഒരു ഒരു ക്ഷമയില്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അറിയാതെ വരുന്ന അപകടങ്ങളുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ചിലതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നതല്ലേ എന്ന് തോന്നിപ്പോവാറുണ്ട്. അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാറി.
0: നമസ്കാരം,
2: എന്തുണ്ട് വിശേഷം? വിളിച്ചില്ലേ,
0: എന്ത് പറ്റി, എവിടെ പോയി?
2: ഇവിടെ തന്നെ ഉണ്ട്, സുഖമാണ്. പിന്നെ ആരാ വിളിക്കുന്നേ?
0: താജുദ്ദീൻ.
2: നമ്മള് ട്രാഫിക് നിയമമാണ്,
0: എന്തോ
2: ട്രാഫിക് നിയമമാണ് നമ്മൾ ചർച്ച
0: ചെയ്യുന്നത്.
2: ട്രാഫിക് നിയമം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം ശരിയാണ് എന്റെ ഒരു പ്രധാന ഘടകമാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മുടെ സിസ്റ്റം നന്നാകണം, അത് നമ്മുടെ നിയമം, നമ്മുടെ നിയമം. അതായത് നമ്മളൊരു ലൈസൻസ് എടുക്കണമെങ്കിൽ റോഡ് ടെസ്റ്റ് ഉൾപ്പെടെ എല്ലാം കൃത്യമായി നമ്മളിപ്പോ ലൈസൻസ് അങ്ങനെ

0: നടപടി സ്വീകരിച്ചാൽ നമ്മൾ ഈ റോഡിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും, ഇത്രയും വലിയ അപകടങ്ങൾ ഉണ്ടാകില്ല, അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. പക്ഷേ നിയമം കൃത്യമായി പാലിക്കുന്നില്ല. വിദേശ രാജ്യത്തൊക്കെ എന്താ നടക്കുന്നത്? ഒരു പ്രശ്നങ്ങളും ഇല്ല, അപ്പൊ നമ്മളങ്ങ് പാസ് ചെയ്ത് പോവുക. പക്ഷെ നമ്മുടെ വീട്ടിൽ ആ സമയം സന്ദർഭം ഇപ്പൊ നമ്മുടെ നാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് അത്ര ഇതായിട്ടില്ല. അപ്പൊ നമുക്കിപ്പോ ഹെൽമെറ്റ് വെക്കണം, വെക്കേണ്ട പോകാൻ വെക്കാം, പത്തോ 200 രൂപ 500 രൂപ എന്നൊരു കണക്കൂടില്ലേ വരുന്നുള്ളൂ. പക്ഷെ അത് കുറെ സമയം ആവർത്തിക്കപ്പെടുമ്പോൾ, കൃത്യമായി ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ അതിലേക്ക് വരില്ല. പിന്നെ രണ്ടാമത് ഈ കുട്ടികളിൽ തന്നെ ഇത് ഒരു ട്രാഫിക് ബോധവൽക്കരണം, അത് അവരെ പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തണം. അതായത് നമ്മൾ സ്കൂളൊക്കെ വിട്ടു കഴിഞ്ഞാൽ, ഈ പാരലൽ ട്യൂട്ടോറിയലൊക്കെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ആ റോഡിൽ കൂടെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരിങ്ങനെ 2-3 പേര് പരസ്പരം കൈകോർത്ത് സൈക്കിളെ ഇങ്ങനെ പിടിച്ച് അവരിങ്ങനെ അവരുടേതായ റോഡ് മാത്രമോ അവരിങ്ങനെ നീണ്ടിങ്ങനെ പോവുകയാണ്. അല്ലാതെ വേറൊരു വണ്ടി വരുന്നെന്നോ എടുക്കുന്നെന്നോ ഉള്ള യാതൊരു വിധമായ കാര്യം അവർ ശ്രദ്ധിക്കാറില്ല. അപ്പൊ അവർ എന്തിനു പറയുന്നത്? SPCയുടെ കുട്ടികൾ പോലും അങ്ങനെ പോകുന്ന കാണുന്ന നമുക്കൊരു വിഷമം വരും. കാരണം അവര് ഭാവിയില് അവര് പഠിക്കുന്നത് പോലീസ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയാണ്. പക്ഷെ അവര് പോലും ഇതിന് ഒരു ബോധേടല്ല എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവം. അപ്പൊ അത് കുട്ടികളിൽ തന്നെ നമ്മളൊരു നല്ലൊരു ബോധേടാക്കണം, അവർക്ക് ഒരു ക്ലാസ് എടുക്കണം, അവരെ അത് ബോധവൽക്കരിക്കണം. വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, സിലബസിൽ കൂടി ഇത് ഉൾപ്പെടുത്തേണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ ജീവന്റെ പ്രശ്നമാണ് നമ്മുടെ റോഡിലെ സുരക്ഷിതത്വം എന്നൊരു ബോധവൽക്കരണം അവർക്ക് നൽകുന്നത് നന്നായിരിക്കും.
1: തീർച്ചയായും.
0: അപ്പൊ അങ്ങനെ നമ്മുടെ നിയമങ്ങൾ കൃത്യമായും പാലിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ റോഡുകളിൽ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കർശനമാകണം. പാർക്ക് ചെയ്യുന്ന വിധം കർശനമാകണം. ആ അത് തെറ്റിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ അടിക്കണം. അവിടെ പിന്നെ രാഷ്ട്രീയം നോക്കിയോ മുഖം നോക്കിയോ ഇന്നാളുടെ ആണെന്ന് നോക്കേണ്ട കാര്യമില്ല. അത് ഒരു മുൻമുഖ്യമന്ത്രിയുടെ ഭാര്യ സഞ്ചരിച്ച കാർ റോങ് ആയിട്ടിട്ടു, അവിടെ ഏതാണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ചെന്ന് പറഞ്ഞ് അത് പിന്നെ DGP എന്ന് അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതല്ല, ആ പെറ്റിത്തുക എത്ര ആണെന്ന് ചോദിച്ചു കൊടുത്തു, അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ ആരാണ്, അത് അയാൾ വലിയ ആളാണോ അയാൾ ചെറിയ ആളാണോ എന്നല്ല, നിയമത്തിന്റെ മുന്നിൽ അവരെല്ലാം ഒന്നായിരിക്കണം. കൃത്യമായും നിയമ നടപടി സ്വീകരിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ റോഡ് അപകടങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ കിട്ടുന്ന ടാക്സ് വാങ്ങിച്ച് ഗവൺമെന്റ് വേറെ രൂപത്തിൽ ചെലവഴിച്ചാൽ പോരാ. റോഡുകളുടെ നവീകരണം കൃത്യമായും പാലിക്കണം, കുണ്ടും കുഴികളും ഒഴിവാക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ,
1: തീർച്ചയായിട്ടും യാത്രയിൽ തുടരണം കേട്ടോ. 9 മണി വരെ നമ്മളുണ്ട് ഇവിടെ. ഓക്കെ. അപ്പോ നമ്മള് നമ്മുടെ റോഡിനെ പറ്റിട്ട് ആദ്യം നമുക്കൊരു ധാരണ വേണം. പണി നടക്കുകയാണ്, ഇതൊക്കെ നോക്കിയാവാനുള്ള സമയം എടുക്കും, ഞാൻ പോകുന്ന റോഡ് ഇതാണെന്നൊരു ബോധ്യം എല്ലാ ഡ്രൈവർമാർക്കും ഉണ്ടാവണം. പിന്നീട് അടുത്തൊരു സംഭവം, ഈ പറഞ്ഞതുപോലെ പല ബോധമില്ലാതെ വരുന്ന ഈ നിയമത്തോട് ഒരു പുച്ഛഭാവത്തിൽ വരുന്ന, അല്ലെങ്കിൽ എനിക്കത് സംഭവിക്കില്ല എന്ന് അഹങ്കാരമുള്ള തരത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരു പറ്റം ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഇതിനെല്ലാം ബാലൻസ് ചെയ്ത് വേണം നമ്മൾ ഓടിക്കാൻ. നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ദിശ മാറി വരുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ഇതൊക്കെ ഒരു ഒരു കരുതലോടുകൂടി തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന അപകടങ്ങളുണ്ട്. എന്നിരുന്നാലും ഒരാളുടെ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെയൊക്കെ കുറെ ആളുകൾ കൂടി നമുക്ക് ചുറ്റും ഈ റോഡിലൂടെ പോകുന്നു എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ കുറേ അധികം അപകടങ്ങൾ മാറും. എല്ലാവർക്കും ഒരു ബോധം വന്നൊരു മാറ്റം ഉണ്ടാകട്ടെ. എന്തായാലും നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്ന NRADIO 91.2 ഓൺ ആട്ടുകാരെ പാസഞ്ചർ.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം. മഹത്തായ 30ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചിട്ടാണോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
8: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
7: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
9: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറ്റർവ്യൂ 91.2 ലോണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്മാതിയാണ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റും 29 സെക്കൻഡും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മളിന്ന് പറഞ്ഞ കാര്യം, കുറേ പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക് തന്നെയായിരുന്നു, റോഡ് അപകടങ്ങളെ പറ്റിയിട്ട്, അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കണമെന്ന് പലപ്പോഴും പല ഉദ്യോഗസ്ഥർ വന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ. വീണ്ടും ഓർമ്മിക്കേണ്ട, നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ റോഡ്. ഇപ്പോൾ പ്രകാശ് ചേട്ടൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം, ചെകുത്താൻ്റെ സ്വന്തം റോഡാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും കെയർഫുള്ളായിരിക്കണം, വളരെ സൂക്ഷിച്ച്. നമ്മൾ മാത്രമല്ല, ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ജീവിതമുണ്ട് എന്ന്. നമ്മളുടെ ഒരു അബദ്ധം കാരണം ആരുടെയും ജീവിതം ദുരിതത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമ്മളെപ്പോഴും ഒരു ചിന്ത ഉണ്ടാവണം. പറഞ്ഞതുപോലെ നമുക്ക് എളുപ്പ കുറുക്ക് വഴികളൊക്കെ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ബൈപ്പാസിൽ കണ്ട കാഴ്ച ഒരാൾ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തപ്പം ശരിക്കും അത് ശരിയത് പറയണമെന്ന് എനിക്കും തോന്നിയൊരു കാര്യമാണ്. ഈ ഫാസ്റ്റ് ട്രാക്കിലൂടെയുള്ള ഓപ്പോസിറ്റ് ഡ്രൈവിംഗ്, ഇങ്ങനെ തിരിയരുതെന്ന് പറയുന്ന സ്ഥലത്തൂടെ തന്നെ തിരിഞ്ഞ് മറിഞ്ഞ് പോകുന്ന ഒരു സ്വഭാവം, അതൊക്കെ ഇന്ന് കുറച്ച് മാറ്റി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്, അവർക്കും നല്ലതാണ്, നമുക്ക് ചുറ്റുമുള്ളവരുടെ ആരോഗ്യത്തിനും ആയുസ്സിനും ഒക്കെ നമ്മളൊരു വിലങ്ങുതടി ആവരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോഴും ആലോചിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇന്ന് ആത്മഹത്യാ പ്രതിരോധ ദിനം കൂടിയാണ്, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്കൊരു ഒരു ദിവസം ഒരു വലിയ ചർച്ച തന്നെ വയ്ക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ കറക്റ്റ് ചെയ്ത് നമ്മൾ, എനിക്കൊന്ന് ഏറ്റവും പിടിച്ചാൽ കിട്ടാത്തൊരു വൃത്തികെട്ട സാധനമാണ് നമ്മുടെ മനസ്സ്, നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും. അതിനെ ബോധപൂർവ്വം നമ്മുടെ വരുതിക്ക് നമ്മൾ വരുത്തണം, എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാവരും എപ്പോഴും നമുക്ക് സപ്പോർട്ടായിട്ടും നല്ല വാക്കുകളായിട്ടും കൂടെ ഉണ്ടാവില്ല. നമ്മളോട് തന്നെ നമ്മൾ പറയണം, മോനെ നീ ശരിയാണടാ, ചക്കരേ എന്ന് സ്വയം പറയുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ഓണാട്ടുകര പാസഞ്ചർ ഞാൻ വണ്ടിയൊക്കെ മാറ്റി പാർക്ക് ചെയ്യുകയാണ്. നാളെ കൃത്യം 7 മണിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഞായറാഴ്ച നിങ്ങൾ മറക്കാതെ കേൾക്കണം പ്രശസ്ത, നമുക്ക് യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് കണ്ട് പരിചിതനായിട്ട് നമുക്ക് തൊട്ടടുത്തായിട്ട് തോന്നുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ വിഷ്ണു വാസുദേവൻ സർ. സർ നമ്മുടെ കൂടെ ഈ ഞായറാഴ്ച സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശീയ കിനാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ അതിഥിയായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ മറക്കാതെ റേഡിയോ പ്രോഗ്രാമുകളൊക്കെ കേൾക്കുക. നിങ്ങൾ എവിടെയാണെങ്കിലും എത്ര ആഘോഷങ്ങളിലാണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരും കേട്ടോ. സ്റ്റേ ട്യൂൺ. എല്ലാവരും ഒന്ന് ചിരിച്ചേ. അപ്പോൾ നമുക്ക് അടിപൊളിയൊരു ദിവസം ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും ഉന്മേഷവതികളായിട്ടും ഉന്മേഷവാന്മാരായിട്ടും ഒക്കെ അടിച്ചു പൊളിച്ചേക്കണം. സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷം.

0: ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നോക്കു നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
9: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
10: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്.

0: വ്യാപാരത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
1: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
0: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
0: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
0: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടിപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
6: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
7: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
5: നേടാം.
6: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ഇന്നത്തെ റേഡിയോ ജംഗ്ഷനിൽ കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു ചായകുടി ഉണ്ടല്ലോ, ചായകുടി പോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ മറ്റൊരു വശത്തെക്കുറിച്ച് തന്നെയാണ്. നാം ദിവസവും കാണുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന വാർത്തകളുടെയും സന്ദേശങ്ങളുടെയും ഒക്കെ സത്യാവസ്ഥയെക്കുറിച്ച്, അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരുന്ന സൈബർ അറ്റാക്കുകളെയും കുറിച്ചുമാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ അടുത്ത കാലത്തായി നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് വ്യാജ വാർത്തകളെക്കുറിച്ച് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ്. ഈ വാർത്ത വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കണ്ടാൽ അതിന്റെ സത്യസന്ധത അറിയാതെ ഫോർവേഡ് ചെയ്യുക എന്നത് പലരുടെ ഒരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു. സത്യം ചെരുപ്പിടുമ്പോഴേക്കും അസത്യം ലോകം മുഴുവൻ ചുറ്റിയടിക്കും എന്ന് പറയും പോലെ, ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ആ സത്യത്തിന്റെ വേഗത സെക്കൻഡുകൾ മാത്രമായത്. ഒരു തെറ്റായ മെസ്സേജ് കൊണ്ട് ഒരാളുടെ ജീവിതമോ സമൂഹത്തിലെ സമാധാനമോ തകരാൻ കുറച്ചു നിമിഷങ്ങൾ മാത്രം മതി. അതുപോലെ തന്നെയാണ് സൈബർ ബുള്ളിംഗ് അല്ലെങ്കിൽ വ്യക്തിഹത്യ. ക്യാമറയ്ക്ക് പിന്നിലെ വ്യാജ പ്രൊഫൈലുകൾക്ക് പിന്നാലെ ഒളിച്ചിരുന്ന് മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ അത് അനുഭവിക്കുന്ന ആളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. ഒരു കമന്റ് ഇടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു സന്ദേശം മറ്റൊരാൾക്ക് അയക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് സത്യമാണോ? ഇത് മറ്റൊരാളെ വേദനിപ്പിക്കുമോ? ഇങ്ങനെ ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ പലർക്കും എപ്രകാരം ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മളുടെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാളും വേദനിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതോടൊപ്പം പാട്ടുകൾ കേൾക്കാം. തിരികെ

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
5: അല്ലേ, താൻ എന്ത് കടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
5: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
5: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
5: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
8: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണ ആഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
7: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.

തിരികെവരാം. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഇരിക്കുന്നത് വേറെ ആരുമല്ല, ആതിരയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തിനെ കുറിച്ചാണ്? സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് അല്ലേ? വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് വഴി നമുക്ക് പല കാര്യങ്ങളും പലർക്കും നഷ്ടമാവുകയും പലർക്കും നിരപരാധികൾ പോലും പല സമയത്ത് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉള്ള ഒരു സമയമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ നല്ലതാണ്, അതിന്റെ ഗുണവശവും ദോഷവശവും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന ഓർമ്മ എല്ലാവരിലും ഉണ്ടാവുക. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച്. ഡിജിറ്റൽ സാക്ഷരത എന്നാൽ ഫോൺ ഉപയോഗിക്കാൻ അറിയുക എന്നത് മാത്രമാണോ? ഒരിക്കലുമല്ല. അത് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാൻ അറിയുകയും വേണം എന്നതുകൂടിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ സൗഹൃദങ്ങൾ വളർത്താനും നന്മകൾ പ്രചരിപ്പിക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ വെറുപ്പുണ്ടാക്കാനല്ല, അല്ലാതെ വെറുപ്പ് വിതറാനല്ല. സോഷ്യൽ മീഡിയയിൽ സ്മാർട്ടായി ഉത്തരവാദിത്തത്തോടുകൂടി ഉത്തരവാദിത്തമുള്ളവരായി മാറാൻ നമ്മുടെ ഇതിലൂടെ നമുക്ക് സാധിക്കട്ടെ. അതിനെ മോശമായ രീതിയിൽ ഉപയോഗിക്കാതെ നമ്മുടെ സമൂഹത്തിനും എന്തെങ്കിലുമൊക്കെ നല്ലത് നൽകാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യാൻ സാധിക്കട്ടെ. കൂടാതെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന വ്യാജ വാർത്ത എങ്ങനെ ഇതിന് പരിഹാരങ്ങൾ കണ്ടുപിടിക്കാം? അതിനാദ്യം മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. ഒരു വാർത്ത ഷെയർ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കാം. സ്രോതസ് ഏതാണ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ അന്വേഷിക്കുക, വിശ്വസനീയമായ മാധ്യമങ്ങളാണോ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇത് സത്യമാണോ? സംശയം തോന്നിയാൽ ആധികാരികമായി പരിശോധിക്കുക തന്നെ വേണം. ഇത് അത്യാവശ്യമാണോ? മറ്റുള്ളവർക്ക് ഉപകാരപ്രദമല്ലാത്ത സന്ദേശങ്ങൾ പ്രചരിപ്പിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഇങ്ങനെയെല്ലാം ഈ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിൽ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. റേഡിയോ ജംഗ്ഷനിലൂടെ പ്രിയപ്പെട്ട കുറേ ഗാനങ്ങൾ കേട്ടിട്ട് തിരികെ വരാം.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
3: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
4: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
3: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
6: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
7: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ്.

0: എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്.
1: പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്.
2: സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ ദി റേഡിയോ 91.2.

0: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: വെൽക്കം ബാക്ക് ടു ഇത് എൻഡ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. കുറെ മനോഹരമായ പാട്ടൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലേ. നമ്മുടെ കൊല്ലം നാടിന്റെ സവിശേഷതയെ കുറിച്ചൊന്നും അറിഞ്ഞാലോ. കൊല്ലം നാട്ടിൽ മാത്രമുള്ള ഒരു സവിശേഷതയുണ്ട്, അതെന്താണെന്ന് നോക്കാം. നമ്മുടെ കൊല്ലത്തിന്റെ പെരുമയായ സ്വന്തം അഷ്ടമുടി കായലിന്റെ മാത്രം നിധിയായ ഒരു കൊച്ചു പ്രതിഭാസത്തെ കുറിച്ചാണ് പറയുന്നത്. കൂഴാലി. അതെ, ലോകത്ത് വേറെ എവിടെ തിരഞ്ഞാലും കാണാത്ത നമ്മുടെ അഷ്ടമുടിയുടെ ഉപ്പുവെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ആ കൊച്ചുമീനിന്റെ വിശേഷങ്ങളിലേക്ക് ഇന്ന് നമുക്കൊന്ന് ഊളിയിട്ടിറങ്ങാം. അഷ്ടമുടിയുടെ മടിത്തെട്ടും കൂഴാലിയും. അഷ്ടമുടി കായൽ എന്ന് പറയുന്നത് വെറും ഒരു കായലല്ല, എട്ട് ശാഖകളായി പിരിഞ്ഞുകിടക്കുന്ന ഒരു വലിയ പ്രകൃതി അത്ഭുതം തന്നെയാണത്. ശുദ്ധജലവും കടലിലെ ഉപ്പുവെള്ളവും ചേരുന്ന അപൂർവമായ ബ്രാക്കിഷ് വാട്ടർ എക്കോസിസ്റ്റം. ഈ പ്രത്യേക കാലാവസ്ഥയും പരിസ്ഥിതിയുമാണ് കൂഴാലി മീനിന് ജീവിക്കാൻ വേണ്ട അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നത്. ലോകത്ത് വേറെ ഏത് കായലിൽ കൊണ്ടുപോയിട്ടാലും ഈ കൂഴാലിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്താണ് ഇതിന്റെ കാരണമെന്നല്ലേ? ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട്. ഈ കൂഴാലിയുടെ പ്രത്യേകത തന്നെ വ്യത്യസ്തമാണ്. വളരെ ചെറിയ ശരീര പ്രകൃതിയാണെങ്കിലും കായലിന്റെ ജൈവ വൈവിധ്യത്തിൽ വലിയ പങ്കാണ് ഈ കുഞ്ഞുമീൻ വഹിക്കുന്നത്. ഇതിന്റെ വലിപ്പം വളരെ ചെറിയ വിരലോളം മാത്രം പോകുന്ന ചെറിയ മീനാണിവ. കൂട്ടമായി മാത്രം സഞ്ചരിക്കുന്ന സജീവമായ മീനുകളും നാടൻ വിഭവങ്ങളിൽ എടുത്തു പറയേണ്ട രുചിയും ഉയർന്ന പോഷക ഗുണവും ഉള്ളവയാണ്. കായലിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന മീൻ കൂടിയാണിവ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇന്ന് നമ്മുടെ അഷ്ടമുടിയും ഈ കൂഴാലിയും വലിയൊരു ഭീഷണിയിലാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കായൽ കയ്യേറ്റങ്ങളും കാരണം കൂഴാലിയുടെ വിഹാര കേന്ദ്രങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഷ്ടമുടി കായലിന്റെ ഈ തനത് അപ്രത്യക്ഷമായാൽ അത് നമ്മുടെ നാടിന്റെ ജൈവ വൈവിധ്യത്തിന് ഏൽക്കുന്ന വലിയൊരു ആഘാതമായിരിക്കും. നമ്മുടെ കായലിനെ സംരക്ഷിക്കേണ്ടത്, ഇതുപോലെയുള്ള അപൂർവ ജീവവർഗങ്ങളെ വരും തലമുറയ്ക്കായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ? അപ്പോ ഇനി അഷ്ടമുടി കായലിന്റെ തീരത്ത് കൂടി നടക്കുമ്പോൾ ഓർക്കുക, ആ ഓളങ്ങൾക്കിടയിൽ ലോകത്ത് വേറെ ഒരിടത്തുമില്ലാത്ത ഒരു കൊച്ചു ജീവിതം നീന്തി തുടിക്കുന്നുണ്ട്. കായലിനെ സ്നേഹിക്കാം, കൂഴാലിയെ സംരക്ഷിക്കാം. അഷ്ടമുടി കായലിനെയും കൂഴാലിയെയും കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം ഇന്റർ

0: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: You're listening Enter Radio 91.2.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി,
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.
6: ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ഇപ്പോൾ നമ്മൾ അഷ്ടമുടിക്കായലിന്റെ സ്വന്തം കൂഴാലിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മുടെ ഈ കൂഴാലിക്ക് ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അഷ്ടമുടിയിലെ കണ്ടൽക്കാടുകളും അടിയൊഴുക്കുകളും കൂഴാലിക്ക് ആവശ്യമായ കൃത്യമായ ഓക്സിജൻ നൽകുന്നുണ്ട്. അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ ഓക്സിജൻ അവ സ്വീകരിക്കുക. കായലിന്റെ അടിത്തട്ടിലെ ചെറിയ ജൈവ അവശിഷ്ടങ്ങളും പ്ലാവുകളുമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ആഴം കുറഞ്ഞ വെള്ളവും കണ്ടൽ കാടുകളുടെ വേരുകൾക്കിടയിലെ സുരക്ഷിതമായ ഇടങ്ങളും ഇവയുടെ വംശവർദ്ധനവിന് സഹായിക്കുന്നു. ഇതെല്ലാം ഈ മീനിന്റെ സവിശേഷതകൾ കൂടിയാണ്. ഇത്ര പ്രാധാന്യമർഹിക്കുന്ന ഒരു മീൻ നമുക്ക് ചുറ്റുമുണ്ട്. അഷ്ടമുടിയിലെ സ്വന്തം കൂഴാലി മഴക്കാട്.

കണ്ണാടി. കുരിപ്പുഴ ശ്രീകുമാരന്റെ അഷ്ടമുടി കായൽ എന്ന കവിതയാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. ഈ വരികൾ കേട്ടപ്പോൾ ആ മത്സ്യത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന തോന്നൽ നമുക്കുണ്ടാകും. അഷ്ടമുടി കായലിന്റെ തീരത്തുള്ളവർക്ക് ഈ മത്സ്യത്തെ നല്ല പരിചയമാണ്. കൂഴാവാലി എന്നു കൂടി പേരുള്ള ഈ കൂഴാലി അഷ്ടമുടി കായലിലെ ഒരു തനത് മത്സ്യയിനമാണ്. പൂഞ്ഞാവാലി എന്നു പേരുള്ള ഒരു മത്സ്യം കായംകുളം കായലിലുണ്ട്. രൂപസാദൃശ്യമുണ്ടെങ്കിലും രണ്ടും രണ്ടിനമാണെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രുചിരാജനാണ് കൂഴാലി. കാഞ്ഞിരോട്ട് കായലിലെ കരിമീനെയും രുചിയിൽ ഇവ തോൽപ്പിക്കുമെന്നാണ് ചില മത്സ്യപ്രേമികളുടെ അഭിപ്രായം. തേങ്ങ അരച്ച് മാങ്ങയും ചേർത്ത് കറിവെക്കാനാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. തേങ്ങയും പച്ചമുളകും വാളൻ പുളിയും ചേർത്ത് കറിവെക്ക ഒന്ന് രണ്ട് കഷ്ണം മുരിങ്ങിക്ക കൂടി കിട്ടാൽ ജോറായി. വറുത്തരച്ച തീയലിനുള്ള അരപ്പിട്ടും കറിവെക്കാം. നല്ല വെളിച്ചെണ്ണയിൽ മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് വറുത്തെടുത്താൽ ചോറുണ്ണാൻ പിന്നെ കറികൾ വേറെ വേണ്ടത്രേ. ഒലിവ് പച്ച നിറത്തിലോ ഇളം ചാരം കലർന്ന തവിട്ടു നിറത്തിലോ കൂഴാലിയെ കാണാം. പരമാവധി 10 സെന്റിമീറ്റർ ആണ് നീളം. മുൻഭാഗം ഉരുണ്ടതും പരന്നതുമായ ആകൃതിയാണ്. വാൽഭാഗം അമ്പ് പോലെ തോന്നും. കായലിന്റെ അടുത്തുള്ള ചെളിയിലാണ് കൂഴാലി കാണപ്പെടുന്നത്. കായൽ മത്സ്യങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള മത്സ്യമാണ് ഇവയെന്ന് ബഹുമതിയും മത്സ്യപ്രേമികൾ ഇവയ്ക്ക് നൽകുന്നു. കൂഴാലിയെ പിടിക്കുന്നതിന്റെ പ്രത്യേക വല തന്നെയുണ്ട്. വല വീശിയാൽ കായലിന്റെ അടുത്തട്ട് വരെ എത്തണം. മുമ്പൊക്കെ കൊല്ലം തീരപ്രദേശത്തെ ചന്തകളിൽ സുലഭമായി കിട്ടിയിരുന്ന കൂഴാലി ഇന്നൊരു അപൂർവ കാഴ്ചയായി മാറിയിരിക്കുന്നു. കിട്ടുന്നതിന്റെ വലിപ്പവും കുറഞ്ഞിരിക്കുന്നു. മുമ്പ് ഒരു തവണ പോയാൽ അരവെള്ളം കൂഴാലി കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് പേരിന് മാത്രം എന്തെങ്കിലും കിട്ടിയാലായി. മഴക്കാലത്ത് മാത്രമേ പണ്ട് കൂഴാലി പിടുത്തമുണ്ടായിരുന്നുള്ളൂ. ഇന്ന് എല്ലാ കാലത്തും പിടിക്കും. കല്ലട അണക്കെട്ട് വന്നതുകൊണ്ട് കല്ലടയാറ്റിൽ നിന്നുള്ള എക്കൽ അഷ്ടമുടി കായലിലെത്തുന്നത് കുറഞ്ഞു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കായലിലേക്ക് തള്ളുന്നത് കൂഴാലി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളുടെ വംശനാശത്തിലേക്ക് നയിച്ചു. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിച്ച് നമ്മുടെ ഇങ്ങനെയുള്ള മത്സ്യങ്ങളെ സംരക്ഷിക്കുക. പാട്ടുകൾ കേട്ടിട്ട്

0: ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
3: നേടാം.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
6: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. അപ്പോൾ പ്രകൃതിയുടെ സമ്പത്തിനെയൊക്കെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു അല്ലേ. ഇനിയും കുറെയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഇത് റേഡിയോ ജംഗ്ഷനിൽ. ജംഗ്ഷനായ ജംഗ്ഷൻ എല്ലാം നമ്മളിങ്ങനെ കയറി ഇറങ്ങി വരികയാണ്. ഓരോ ജംഗ്ഷനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഓരോ ജംഗ്ഷനിലും ഓരോ കാര്യങ്ങൾ പറയാനുമുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഇപ്പോൾ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് 80s ലുക്ക്, AI ട്രെൻഡ്. നമ്മുടെ ഇന്നത്തെ സെൽഫികൾ നൽകിയാൽ 1980s വസ്ത്രധാരണത്തിലും ഹെയർ സ്റ്റൈലിലും ലുക്കിലുമുള്ള ചിത്രങ്ങളാക്കി ജനറേറ്റീവ് AI ചെയ്തു തരും. പലർക്കും ഇത് ഒരു കൗതുകമായിട്ടും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു അനുഭവമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വൻകിട കമ്പനികളുടെ ലക്ഷ്യം വെറും ഒരു സോഷ്യൽ മീഡിയ വിനോദം മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകളെ പരിശീലിപ്പിക്കാനും വൻതോതിൽ ഉപയോക്തൃ വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള ഒരു ആസൂത്രിത ഡേറ്റ ശേഖരണ ഉപാധിയാണിത്. ഇതിനു പിന്നിലെ പ്രധാന സാങ്കേതിക വശങ്ങൾ എന്തൊക്കെയാണെന്നു, മുഖത്തിന്റെ ബയോമെട്രിക് മാപ്പിംഗ്, പഴയകാല ഹെയർസ്റ്റൈലും മേക്കപ്പും ചേരുമ്പോൾ ആ ചിത്രത്തിൽ നമ്മൾ തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, AI നമ്മുടെ മുഖത്തിന്റെ ജ്യാമിതീയ ഘടന കൃത്യമായി മാപ്പ് ചെയ്യുന്നുണ്ട്, കണ്ണുകൾ, മുക്കിന്റെ ആകൃതി, താടിയെല്ല്, ചർമ്മത്തിന്റെ നിറം തുടങ്ങിയ ആയിരക്കണക്കിന് മൈക്രോ പോയിന്റുകൾ സ്കാൻ ചെയ്താണ് മുഖത്തിന്റെ സൂക്ഷ്മമായ ഒരു ഡിജിറ്റൽ മാപ്പ് തയ്യാറാക്കുന്നത്. സൗജന്യമായി നാം നൽകുന്ന പരിശീലനം നമ്മളൊരു സെൽഫി അപ്ലോഡ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടുകളിൽ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുകയോ ചിത്രം കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ വീണ്ടും പ്രോംപ്റ്റുകൾ നൽകുകയോ ചെയ്യുമ്പോൾ നാം ചെയ്യുന്നത് AIക്ക് നൽകുന്ന പരിശീലനം കൂടിയാണ്. മനുഷ്യരുടെ സൗന്ദര്യബോധവും മുൻഗണനകളും തിരിച്ചറിയാൻ കോടിക്കണക്കിന് ഉപയോക്താക്കൾ യാതൊരു പ്രതിഫലവുമില്ലാതെ AI എഞ്ചിനുകളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മൾട്ടി മോഡൽ AIകൾക്കുള്ള ഡേറ്റ ക്ഷാമം പരിഹരിക്കൽ കൂടിയാണിവ. നിലവിൽ ഉയർന്ന നിലവാരമുള്ള ഡേറ്റയുടെ കുറവ് വൻകിട AI കമ്പനികൾ നേരിടുന്നുണ്ട്. നിലവിലെ ഡിജിറ്റൽ ഫോട്ടോകളിലേക്ക് അനലോഗ് ഫിലിം ഗ്രെയിൻ, വിന്റേജ് ഫ്ലാഷ് ലൈറ്റിംഗ് തുടങ്ങിയ പഴയ വിഷ്വൽ ഘടകങ്ങൾ എങ്ങനെ സ്വാഭാവികമായി സംയോജിക്കാമെന്ന് പഠിക്കാൻ നിയമപരമായ തടസ്സങ്ങളില്ലാതെ ഉപഭോക്താക്കൾ സ്വയം നൽകുന്ന വൈവിധ്യമാർന്ന ചിത്രങ്ങൾ AIക്ക് അത്യാവശ്യമാണ്. അതുപോലെ സിന്തറ്റിക് ഡാറ്റ നിർമ്മാണം, ഇത്തരം ട്രെൻഡുകളുടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ചിത്രങ്ങൾ ഭാവിയിലെ കമ്പ്യൂട്ടർ വിഷൻ മോഡലുകളെ വികസിപ്പിക്കാനും ടെസ്റ്റ് ചെയ്യാനുമുള്ള സിന്തറ്റിക് ഡാറ്റ കാറ്റലോഗുകളുമായി മാറുന്നു. സ്റ്റോക്ക് ഇമേജുകളെ മാത്രം ആശ്രയിക്കാതെ വൈവിധ്യമാർന്ന മുഖഭാവങ്ങളും ചിത്രങ്ങളും സ്വന്തമാക്കാൻ കമ്പനികൾക്ക് ഇതുവഴി സാധിക്കുന്നു. ഓർക്കുക, ഡിജിറ്റൽ ലോകത്ത് ഒരു ഉൽപ്പന്നമോ സേവനമോ സൗജന്യമായി ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉൽപ്പന്നം നമ്മളും നമ്മുടെ സ്വകാര്യ വിവരങ്ങളുമാണ് ഒരു നിമിഷത്തെ കൗതുകത്തിനായി നമ്മുടെ ബയോമെട്രിക് ഡേറ്റയും മുഖരൂപവും പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഡിജിറ്റൽ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് നാം ജാഗരൂകരായിരിക്കേണ്ട ഒരു കാലം കൂടിയാണിത്.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: വെൽക്കം ബാക്ക് ടു ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. നമുക്കറിയാം ഇപ്പോൾ കുട്ടികളിലും കൗമാരക്കാരായവരിലും ഒക്കെ ഉണ്ടാകുന്ന പാനിക് അറ്റാക്കിനെ കുറിച്ച്. അല്ലെ, നമ്മള് സാധാരണയായി കാണുന്ന ഒന്നാണ്, പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു അവസ്ഥയുണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പോലും നമുക്കറിയില്ല. പലപ്പോഴും ആളുകൾ ഇത് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു വിഷയമാണ്. പെട്ടെന്നുള്ള അമിത ഭയം, ശ്വാസം മുട്ടൽ, ഹൃദയമിടിപ്പ് കൂടുക പല കുട്ടികളിലും കൗമാരക്കാരിലും ഇന്ന് അവർ നേരിടുന്ന ഒരു പ്രശ്നമാണിത്, പാനിക് അറ്റാക്ക് എന്നത്. എന്തുകൊണ്ടാണ് ഇത് ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്നത്, ഇതിനെ എങ്ങനെ നേരിടാം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഈ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും, പെട്ടെന്ന് ഹൃദയമിടിപ്പ് വേഗത്തിലാവുക, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കൈകാലുകൾ വിറയ്ക്കുക, അമിതമായി വിയർക്കുക, തലകറക്കമോ നെഞ്ചുവേദനയോ ഒക്കെ അനുഭവപ്പെടുക, എനിക്ക് എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള അമിത ഭയം നമ്മളിൽ ഉണ്ടാവുക, ഇവ പെട്ടെന്ന് തുടങ്ങി 10 മുതൽ 20 മിനിറ്റുകൾ സാധാരണ നിലയിലാകാറുണ്ട്. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഭയത്തിന്റെ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പാനിക് അറ്റാക്ക് പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പഠന സമ്മർദ്ദം, പരീക്ഷകൾ ഉയർന്ന മാർക്ക് വാങ്ങാനുള്ള അമിത സമ്മർദ്ദം കൊണ്ടുമുണ്ടാകാം. വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഇവ മൂലമുണ്ടാകാം. കൂടിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ നേരിടുന്ന കളിയാക്കൽ മൂലമുണ്ടാകാം. സോഷ്യൽ മീഡിയയിലെ ഉപയോഗം കാരണം ഉറക്കമില്ലായ്മ വരില്ലേ, അതിന്റെ കാരണത്താലും നിരന്തരമായിട്ടുള്ള ഓൺലൈൻ ഉപയോഗത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടും ഇവയുണ്ടാകാം. കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ പോലും ഈ പാനിക് അറ്റാക്കിന് കാരണമാകുന്നുണ്ട്. ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായാൽ കുട്ടികളും മാതാപിതാക്കളും ഉടൻ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നോ? കുട്ടികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡീപ് ബ്രീത്തിംഗ് ആണ്, അല്ലെങ്കിൽ സാവധാനം ശ്വാസം എടുക്കുക എന്നതാണ്. 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 4 സെക്കൻഡ് പിടിച്ചു നിർത്തുക, 4 സെക്കൻഡ് കൊണ്ട് പുറത്തുവിടുക. അതിനെ സ്ക്വയർ ബ്രീത്തിംഗ് എന്ന് പറയും. മാതാപിതാക്കൾ ചെയ്യേണ്ടത് കുട്ടിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കാതെ അവരുടെ കൂടെ നിൽക്കുക. പേടിക്കേണ്ട, ഞാൻ ഒപ്പമുണ്ട്, ഇത് ഉടൻ മാറുമെന്ന് ആത്മവിശ്വാസം നൽകുക. അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. അതുകൂടാതെ പാനിക് അറ്റാക്കുകൾ നിരന്തരമായി വരികയോ അത് കാരണം കുട്ടി സ്കൂളിൽ പോകാൻ മടിക്കുകയോ ഒക്കെ ചെയ്താൽ, സാമൂഹികമായി ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുക ചെയ്യുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലറിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണിക്കണം. കൗൺസിലിങ്ങിലൂടെ, ലളിതമായ തെറാപ്പികളിലൂടെയും ഇത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. മനസ്സിന് ശാന്തമാകാൻ കുറെ പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പമുള്ളത് ആതിരയാണ്. ജംഗ്ഷനായ ജംഗ്ഷനെല്ലാം നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണല്ലേ. ഇനി നല്ല കുറച്ച് പോഷക ആഹാരങ്ങളൊക്കെ നമുക്ക് കഴിച്ചാലോ? അതായത് നമ്മുടെ ഹെൽത്തി ഫുഡിനെ കുറിച്ച് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിപ്പട്ടാളവും അവരുടെ മാതാപിതാക്കളും ഈ പറയുന്നതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നല്ല പോഷകമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ആക്റ്റീവാകും. ക്ലാസ്സിലിരിക്കുമ്പോൾ ഉറക്കം വരില്ല, കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ വിറ്റാമിനുകളും മിനറൽസും നിറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ അടിക്കടി വരുന്ന പനിയും ചുമയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. വളരുന്ന പ്രായത്തിൽ എല്ലുകൾക്കും പേശികൾക്കും ബലം ലഭിക്കാൻ പ്രോട്ടീനുകളും കാൽസ്യവും വളരെ അത്യാവശ്യമാണ്. രാവിലെ സ്കൂളിൽ പോകാനുള്ള തിടുക്കത്തിൽ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങുന്ന ശീലം ഇന്ന് പല കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. ഇത് ആരോഗ്യത്തെ വളരെ ദോഷകരമായി തന്നെ ബാധിക്കുന്നുണ്ട്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പിന്തുടരാൻ പറ്റിയ ചില എളുപ്പ വഴികൾ നമുക്ക് പറഞ്ഞാലോ? ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുകയാണെങ്കിൽ രാവിലെ വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ഏത്തപ്പഴവും ഒരു ഗ്ലാസ് പാലും അല്ലെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ടയെങ്കിലും കഴിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക. അതുപോലെ ജങ്ക് ഫുഡിനോടുള്ള താല്പര്യം കുറയ്ക്കുക. ബർഗറും പാക്കറ്റ് ഫുഡുകളും സ്ഥിരമാക്കാതെ വീട്ടിലുണ്ടാക്കുന്ന ലഘു ഭക്ഷണങ്ങൾ കഴിക്കാൻ ശീലിപ്പിക്കുക. വെള്ളം കുടിക്കാൻ മറക്കരുത്. ദിവസവും കുറഞ്ഞത് 8-10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കരുതുക. അതുപോലെ പച്ചക്കറികൾ നമ്മുടെ ആഹാരത്തിൽ നിന്ന് ഒഴിവാക്കരുത്. കറികളിലെ പച്ചക്കറികൾ മാറ്റിവെക്കാതെ എല്ലാത്തരം ഇലക്കറികളും പച്ചക്കറികളും കഴിച്ച് ശീലിപ്പിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക. മാതാപിതാക്കൾക്ക് ഇത് സാലഡ് രൂപത്തിലോ വെജിറ്റബിൾ റോ രൂപത്തിലോ കുട്ടികൾക്ക് നൽകാൻ സാധിക്കും. ഇന്ന് മുതൽ നമ്മൾ ഒരു തീരുമാനമെടുക്കണം. ഭക്ഷണം ഒഴിവാക്കില്ല, ഹെൽത്തി ആയവ മാത്രം കഴിക്കാം. വയറും മനസ്സും നിറഞ്ഞാൽ മാത്രമേ നമുക്ക് പഠനത്തിലും ജീവിതത്തിലൊക്കെ ഒരുപോലെ തിളങ്ങാൻ സാധിക്കൂ. അപ്പോൾ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ഇനി നമുക്ക് രസകരമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാം. രസകരം മാത്രമല്ല, അതിനേക്കാൾ ഏറെ ഉപകാരമുള്ള ഒരു കിടിലൻ വിഷയത്തെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടി പട്ടാളത്തെ നമുക്കങ്ങ് റെഡിയാക്കാം. വീക്കെൻഡ് ഒക്കെ ആയാൽ മൊബൈൽ ഫോണിലും ടിവിയിലും കുത്തിയിരിക്കുന്ന മക്കളെ അങ്ങനെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തി അവരെ കൊണ്ട് നമുക്ക് പ്രകൃതിയുമായി ഇണങ്ങിയ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാവോ അതൊക്കെ നമുക്ക് ചെയ്യിക്കാൻ പറ്റും. അതിന് നമുക്കൊരു സൊല്യൂഷൻ കൂടിയുണ്ട്. നമ്മുടെ മുറ്റത്ത് ഒരു ചെറിയ കിച്ചൺ ഗാർഡൻ നമുക്ക് തയ്യാറാക്കാം. കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷെ കുട്ടി പട്ടാളത്തെ കൂട്ടി ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുമ്പോൾ അവർ പഠിക്കുന്നത് വെറും ഒരു കൃഷി മാത്രമല്ല, ജീവിതത്തിലെ വലിയ വലിയ പാഠങ്ങൾ കൂടിയാണ്. തോട്ടമുണ്ടാക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന കുറെ ശീലങ്ങൾ കൂടിയുണ്ട്. നല്ല ശീലങ്ങൾ അവരിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഒരു ചെറിയ ചെടി നടുക, അതിന് ദിവസവും കൃത്യമായി വെള്ളം ഒഴിക്കുക എന്നത് കുട്ടികൾക്ക് ഒരു വലിയ മിഷനാണ്. ആ ചെടിയുടെ വളർച്ച അവരുടെ ഉത്തരവാദിത്തമായി മാറുമ്പോൾ അവരിൽ സ്വയബോധം വളരുന്നു. അതുപോലെ ക്ഷമയും ഉണ്ടാകും. അതെങ്ങനെയാണെന്നല്ലേ, ഒരു വിത്ത് പാകി അത് മുളച്ച് ഇല വന്ന് കായായി മാറാൻ സമയമെടുക്കും. ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ എന്തും ഉടനടി വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ക്ഷമ എന്ന വലിയ പാഠം കൃഷിയിലൂടെ തന്നെ പഠിപ്പിക്കാം. അതുപോലെ ഭക്ഷണത്തോടുള്ള ബഹുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തുന്ന തക്കാളിയോ വെണ്ടയ്ക്കോ അവർ ഒരിക്കലും പ്ലേറ്റിൽ വെറുതെ കളയില്ല. പച്ചക്കറികൾ കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾ ആ കുട്ടികൾ നട്ട ചെടിയിലെ കായ്കൾ ആവശ്യത്തോടെ കഴിക്കാൻ ശ്രമിക്കും. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എളുപ്പത്തിൽ വളരുന്ന വിത്തുകൾ നൽകുക. ചീര, വെണ്ട, തക്കാളി, പയർ, കാന്താരി, മല്ലി എന്നിവയൊക്കെ പെട്ടെന്ന് മുളയ്ക്കുന്നവയാണ്. വിത്ത് പാകാനും അവരെ ഏൽപ്പിക്കാം. വലിയ ഹോസ് കൊടുക്കാതെ ചെറിയ വാട്ടറിംഗ് ക്യാൻ അല്ലെങ്കിൽ ചെറിയ മഗ് കൊടുത്ത് വെള്ളമൊഴിക്കാൻ പറയുക. ഇത് അവർക്കൊരു ഗെയിം പോലെ തന്നെ തോന്നും. അതുപോലെ ചെറിയ ഐസ്ക്രീം സ്റ്റിക്കിലോ തടിയിലോ ചെടികളുടെ പേരുകൾ എഴുതി അതാത് ചട്ടികൾ കുത്തിവെക്കാൻ പറയുക. ഇത് അവരുടെ ക്രിയേറ്റിവിറ്റി കൂടുകയും ചെയ്യും. മുട്ടത്തോട്, തേയിലയുടെ കൊന്ത്, തേയിലച്ചണ്ടി എന്നിവ ചെടികൾക്ക് വളമായിടുന്ന ജോലി കുട്ടികളെ ഏൽപ്പിക്കാം. അതുപോലെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പെയിന്റ് ചെയ്ത് ചെടിച്ചട്ടിയിൽ ഒട്ടിക്കാൻ പറയുക. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നതിന് പകരം കുറച്ച് മണ്ണും ഒരു ചെറിയ തൈയും കയ്യിൽ കൊടുത്തു നോക്കൂ. മണ്ണിൽ കളിച്ചു വളരുന്ന കുട്ടികൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കൂടുതൽ ആരോഗ്യമുള്ളവരായി മാറും. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങിയാലോ? ഇനി നമുക്ക് കുറെ നല്ല പാട്ടുകൾ കേൾക്കാം. ഇതോടുകൂടി എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ.

0: ജാലകം.
1: കരിയർ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയർ ജാലകത്തിൽ നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ ജസീന റഹീം. ഇന്ന് BCA അതായത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന കോഴ്സിനെ കുറിച്ചാണ് കരിയർ ജാലകത്തിലൂടെ ഞാൻ വിശദമാക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന മേഖലകളിലൊന്നാണ് ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ IT മേഖല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻസ് തുടങ്ങിയ മേഖലകൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മേഖലയിൽ ഒരു കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് BCA. BCA എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഡാറ്റാബേസ്, വെബ് ഡെവലപ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ അടിസ്ഥാനപരമായും പ്രായോഗികപരമായും അറിവ് നൽകുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ് BCA. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് BCA പഠിക്കാൻ കഴിയുന്നത്. ചില കോളേജസിലൊക്കെ സയൻസ് സ്ട്രീം അല്ലാത്ത വിദ്യാർത്ഥികൾക്കും BCA പഠിക്കാനുള്ള അവസരമുണ്ട്. BCA കഴിഞ്ഞാൽ IT മേഖലകളിലും നിരവധി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് സോഫ്റ്റ്വെയർ ഡെവലപ്പർ, വെബ് ഡെവലപ്പർ, ആപ്പ് ഡെവലപ്പർ, സോഫ്റ്റ്വെയർ ടെസ്റ്റർ, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ടെക്നിക്കൽ സപ്പോർട്ട്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ അനലിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിങ്ങനെയുള്ള പല മേഖലകളിലും സാധ്യതയുള്ള മേഖല തന്നെയാണ് BCA. BCA എടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മാത്സ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കാണ് BCA അനുയോജ്യം. മാത്സിനോട് താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളൊക്കെയാണ് BCA എടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ അവർക്കത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് മാത്സിനോടുള്ള താല്പര്യം കൂടി പരിഗണിച്ച് വേണം BCA എന്ന കോഴ്സ് തിരഞ്ഞെടുക്കാൻ. BCA എന്ന UG പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും വിശദമായി മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7559913653 നമ്പർ ഒന്നുകൂടി പറയാം. 7559913653. കരിയർ ജാലകം ഇത്ര നേരവും കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
2: അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവാ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്ക, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: സ്റ്റേ ട്യൂൺ, റേഡിയോ 91.2.

പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഒന്നാം വിള കൃഷിക്ക് ജലസേചനമൊരുക്കാൻ പാലക്കാട്ടെ വാളയാർ മീങ്കര ഡാമുകൾ ഇന്ന് തുറക്കും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ മാറ്റുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെയും തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തുകളിലെയും ഓരോ വാർഡുകളിലും, വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. ഇന്നലെ നടന്ന 26 കായിക ഇനങ്ങളിൽ നിന്ന് 99 പോയിന്റോടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ മുന്നിലെത്തിയിരുന്നു. ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ അവസാന ദിനമായ ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ നിർണായകമാണ്. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രപഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖല വരൾച്ചാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനം. ആയക്കെട്ട് പ്രദേശത്തെ ഒന്നാം വിള കൃഷിക്കായാണ് ഡാമുകൾ തുറക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വാളയാർ ഡാം ഇന്ന് വൈകിട്ട് 5 മണിക്കും മീങ്കര ഡാം തിങ്കളാഴ്ചയും തുറക്കാനാണ് ഇന്നലെ ചേർന്ന ഇരു ഡാമുകളുടെയും ഉപദേശക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഡാമുകളിലെ നിലവിലെ ജലനിരപ്പ് തൃപ്തികരമല്ലെങ്കിലും കർഷകരുടെ ആവശ്യം മുൻനിർത്തിയാണ് തീരുമാനം. 6 പഞ്ചായത്തുകളിലായി 5000 ഹെക്ടറോളം നെൽകൃഷിയാണ് വാളയാർ ജലത്തെ ആശ്രയിക്കുന്നത്. കുടിവെള്ളത്തിനായുള്ള ജലനിരപ്പ് മാറ്റിവെച്ചാൽ നിലവിൽ മീങ്കരയിൽ 8 ദിവസത്തേക്കുള്ള വിതരണത്തിനുള്ള ജലമാണ് സംഭരിച്ചിട്ടുള്ളത്. മലമ്പുഴ ഡാം തുറന്ന് കൃഷിക്ക് വെള്ളം അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: കോട്ടയം നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി നഗരത്തിന് ചുറ്റുമുള്ള സമാന്തര റോഡുകളെ ബന്ധിപ്പിച്ച് റിംഗ് റോഡ് സംവിധാനം നടപ്പാക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സമാന്തര റോഡുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിലൂടെ നഗരത്തിലെ തിരക്ക് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. പരമവീരചക്ര ജേതാവ് കമ്പനി ക്വാർട്ടർ മാസ്റ്റർ ഹവിൽദാർ അബ്ദുൾ ഹമീദിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അസാമാന്യ ധീരതയും പോരാട്ടവീര്യവും പ്രകടിപ്പിച്ച അബ്ദുൾ ഹമീദ് രാജ്യത്തിനായി പരമോന്നത ത്യാഗം അനുഷ്ഠിച്ചതായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശൌര്യവും ത്യാഗവും സൈന്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ സമ്പന്നമാക്കിയെന്നും രാജ്യം എക്കാലവും അദ്ദേഹത്തെ സ്മരിക്കുമെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇന്ത്യൻ സൈനികൻ മിഥിലാജിന്റെ ഭൌതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഭൌതികദേഹം സ്വന്തം വീട്ടിൽ എത്തിച്ചത്. തിരുവമ്പാടി എംഎൽഎ സി കെ കാസിം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകനും ജന്മഭൂമി തിരുവനന്തപുരം റസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞുകണ്ണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ, കണ്ണൂർ പ്രസ് ക്ലബ് സെക്രട്ടറി, സെൻസർ ബോർഡ് അംഗം, ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, പത്രപ്രവർത്തക അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗം എന്നീ പദവികൾ വഹിച്ചു. യുവജനത കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി, അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസുമായി കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ തിമോറിൽ നടന്ന തെക്കുകിഴക്കൻ ഏഷ്യയ്ക്കായുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം ഉൾപ്പെടെ ആരോഗ്യരംഗത്ത് ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടങ്ങളെ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ അഭിനന്ദിച്ചു. ഗർഭധാരണം മുതൽ കൌമാരകാലം വരെ അമ്മമാർക്കും കുട്ടികൾക്കും പിന്തുണ നൽകിക്കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്കെത്തി ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിന് ഇന്ത്യയിലെ ആശാപ്രവർത്തകർ മികച്ചൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ ആകാശവാണി വാർത്തകളോട്.
3: ഓരോ വർഷവും ആത്മഹത്യാ നിരക്ക് കൂടി വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യാ പ്രതിരോധത്തിന്റെ പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ട് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യാ പ്രതിരോധത്തിന് നിരവധി തലങ്ങളുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും ചികിത്സിക്കപ്പെടുകയും ചെയ്യുക, പരസ്പരമുള്ള വ്യക്തിബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, ഡിജിറ്റൽ അടിമത്വവും ലഹരി ഉപയോഗവും നിയന്ത്രണ വിധേയമാക്കുക തുടങ്ങിയവയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ആധുനിക ഡിജിറ്റൽ ലോകത്തെ മനുഷ്യൻ പരസ്പരം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ആത്മഹത്യാ പ്രതിരോധം സാധ്യമാക്കാം.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 16.895 കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എറണാകുളം ഹിൽ പാലസ് പോലീസ് പിടികൂടി. തൃപ്പൂണിത്തുറ ഇരുമ്പനം ചോയ്സ് ടവറിന് സമീപത്തെ ഹ്യുണ്ടായ് ഷോറൂമിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറിന്റെ ഡിക്കിയിൽ നിന്നാണ് 8 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടിയത്. എറണാകുളം പോണേക്കര സ്വദേശി ഷഹീർ പിവൈ, പശ്ചിമബംഗാൾ സ്വദേശി മഹബൂബ് മുർഷിദ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC/ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 7 വട്ടം ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്നു രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി പൂൾ എയിൽ ഇന്ത്യ ഒന്നാമതെത്തി. US ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. നാളെ നടക്കുന്ന വനിതാ സിംഗിൾസ് സെമിയിൽ ലോക ഒന്നാം നമ്പർ താരം ആരിന സബലങ്ക പഗുളയെയും അമേരിക്കയുടെ കൊക്കോ ഗഫ് ലോക രണ്ടാം നമ്പർ താരം റൈബാക്കിനെയും നേരിടും. തുടർന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ലോക ഒന്നാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് റഷ്യയുടെ കാച്ചനോവിനെയും അമേരിക്കയുടെ ടയാഫോയ ബെൻ ഷെൽട്ടനെയും നേരിടും. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോട് നടക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PA മുഹമ്മദ് റിയാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300ൽ പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. 15 വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട് വന്യജീവി സങ്കേതത്തിൽ മൃതദേഹം കണ്ടെത്തി. കുറിച്ചിയാട് റേഞ്ചിൽ പെടുന്ന വളാഞ്ചേരിക്കുന്ന് വനമേഖലയിലാണ് ഇന്ന് അജ്ഞാത മൃതദേഹം കണ്ടത്. വയനാട് നൂൽപ്പുഴ വള്ളുവാടിയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം. പ്രദേശവാസിയായ പൂളക്കൽ മുഹമ്മദിന്റെ 2 ആടുകളെ കടുവ പിടികൂടി കൊണ്ടുപോയി. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയെ കണ്ടിരുന്നു. വനംവകുപ്പ് കടുവയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു. കൊല്ലം ഇരവിപുരം തീരക്കടലിൽ 3 കടലാമകളെ ചത്ത നിലയിൽ കണ്ടെത്തി. വള്ളക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കോസ്റ്റൽ പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി ആമകളുടെ മൃതദേഹം പരിശോധിച്ച ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ കുഴിച്ചിട്ടു. ആമകൾ ചത്ത സംഭവത്തിൽ വിശദമായ പരിശോധന വേണമെന്ന് മത്സ്യത്തൊഴിലാളി സമൂഹം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. 47ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഒന്നാം വിള കൃഷിക്ക് ജലസേചനമൊരുക്കാൻ പാലക്കാട്ടെ വാളയാർ മീങ്കര ഡാമുകൾ ഇന്ന് തുറക്കും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ മാറ്റുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി, സമയം ഇപ്പോൾ 12:40.
4: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.
5: പ്രൊഫസറും മേധാവിയുമായിരുന്നു ഡോക്ടർ KA കുമാർ സംസാരിക്കുന്നു.

0: ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. ലോകത്തിലെ മാറുന്ന സാമ്പത്തിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ കൂട്ടായ്മയുടെ പങ്കിനെ അദ്ദേഹം പിന്തുണയ്ക്കുമെന്ന് യുഎൻ വക്താവ് അറിയിച്ചു. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എന്നിവരുമായി ഗുട്ടറസ് ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന സഹകരണത്തിനായിരുന്നു യോഗത്തിൽ മുൻഗണന നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
1: വിവരസാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, നവീകരണം, ഗവേഷണം എന്നീ മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പുരാതന നാഗരിക ബന്ധങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ സുസ്ഥിരമായ ബന്ധമാണ് ഉള്ളതെന്നും മേഖലയിലെ സമാധാനത്തിനും സമൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി ഇന്ത്യയും ശ്രീലങ്കയും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ശേഷി വികസനം ഉഭയകക്ഷി സഹകരണത്തിന്റെ ഒരു പ്രധാന ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗുണനിലവാരമില്ലാത്ത വ്യാജ വിത്തുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ വിത്ത് നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തും. കർഷകരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും വിത്ത് നിയമത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന കണക്ടഡ് ഇന്ത്യ, എംപവേർഡ് ഫിനാൻസ്, ബിൽഡിംഗ് ട്രസ്റ്റഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദി AI എക്കോണമി എന്ന വിഷയത്തിലെ പ്രത്യേക സെഷനിലാണ് അദ്ദേഹം സംസാരിക്കുക. 35 ടൺ രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 8-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. അതിനിടെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1365 ഉയർന്നു. കാണാതായ 5000-ത്തിലധികം പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം നിയമസഭാ സംവരണ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 6-ന് നടക്കും. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 16 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 19-ാണ്. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-നാണ് കളി. 2-ാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തി. മാതൃശിശു ആരോഗ്യത്തിലും പകർച്ചവ്യാധിയേതര രോഗപ്രതിരോധത്തിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. തിമോർ ലെസ്റ്റയിലെ ദില്ലിയിൽ നടന്ന മേഖലാ സമിതി യോഗത്തിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
1: 160,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകളിലൂടെ പ്രമേഹം, അർബുദം, രക്തസമ്മർദ്ദം എന്നിവയുടെ പ്രാഥമിക പരിശോധനകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനെയും ആശാപ്രവർത്തകരുടെ സേവനത്തെയും ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ പ്രശംസിച്ചു. പ്രതിരോധ കുത്തിവയ്പ് വ്യാപിപ്പിച്ചതും ആശുപത്രി പ്രസവങ്ങൾ 78% നിന്ന് 93% ഉയർന്നതും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാൻ സഹായിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജനം, ഔഷധ നിയന്ത്രണം, പരമ്പരാഗത വൈദ്യശാസ്ത്രം, ലോകാരോഗ്യ സംഘടനയുടെ മഹാമാരി പ്രതിരോധ കരാർ എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ വരും ആഴ്ചകളിൽ വഴിതെളിയുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സംഭാഷണത്തെ തുടർന്ന് കീവിലും മോസ്കോയിലും ചർച്ചകൾ നടന്നു. ഏതൊരു കരാറിനും റഷ്യയുടെയും യുക്രൈന്റെയും പൂർണ്ണ സമ്മതം അനിവാര്യമാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള നിയന്ത്രിത മേഖലയ്ക്ക് സമീപം 2 യു എസ് നാവികസേനാ കപ്പലുകളെയും 8 എണ്ണ ടാങ്കറുകളെയും ആക്രമിച്ചതായി ഇറാൻ വ്യക്തമാക്കി. 5 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ തകർത്തതായി അമേരിക്കയും അറിയിച്ചു. അമേരിക്ക ഇറാൻ സംഘർഷം മൂർച്ഛിച്ചതോടെ ആഗോള എണ്ണവിലയിലും വൻ വർധന രേഖപ്പെടുത്തി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസ ഇല്ലാതെ തങ്ങാനാകും. വെസ്റ്റ് ബാങ്ക് നയങ്ങൾക്കെതിരെ ആഗോള വിമർശനം ശക്തമാകുന്നതിനിടെ ഇസ്രായേൽ സ്ലൊവേനിയയിൽ ആദ്യ എംബസി തുറന്നു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത ചടങ്ങിനിടെ എംബസി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ അനുകൂലികൾ പുറത്ത് പ്രതിഷേധിച്ചു. നേരത്തെ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയും ഇസ്രായേലിനുമേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത രാജ്യമാണ് സ്ലൊവേനിയ. പശ്ചിമേഷ്യയിൽ യു എസ് ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന്റെ തീരദേശങ്ങളിലും സൌദി അറേബ്യയിലെ തായിഫിലും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യു എസ് ഇടക്കാല തെരഞ്ഞെടുപ്പിന് ശേഷം ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഹൂതികൾ ഇറാന്റെ നിഴൽ സംഘമാണെന്ന യു എസ് ആരോപണം ഇറാൻ തള്ളി. മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണം അമേരിക്കയുടെ സൈനിക ഇടപെടലാണെന്നും ടെഹ്റാൻ കുറ്റപ്പെടുത്തി. ഫിലിപ്പീൻസിലെ പലാവൻ പ്രവിശ്യയ്ക്ക് സമീപം യാത്രാബോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. 86 പേരെ കാണാതായി. പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ കൊറോണിലേക്ക് 134 യാത്രക്കാരുമായി പോവുകയായിരുന്ന ബോട്ടിനാണ് തീപിടിച്ചത്. 43 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാണാതായവർക്കായി കോസ്റ്റ്ഗാർഡിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഇറാനെ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. വെളിപ്പെടുത്താത്ത കേന്ദ്രങ്ങളിൽ കണ്ടെത്തിയ യുറേനിയം അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ദീർഘകാല അന്വേഷണവുമായി സഹകരിക്കുന്നതിൽ ടെഹ്റാൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണിത്. 20 വർഷത്തിനിടെ ആദ്യമായാണ് ഇറാനെതിരെ ഈ നടപടി. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറം, ത്രിപുര, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കേരള, മാഹി, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പ്. കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ ചൈനയിലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ സദേൺ റീജിയണൽ ലബോറട്ടറി സന്ദർശിച്ചു. ബി ഐ എസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ബി ഐ എസ് സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും കരകൌശല വസ്തുക്കളിലും ബി ഐ എസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഹാൾമാർക്കിംഗ് സംവിധാനം ലോഹങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഗുജറാത്തിൽ തലസ്ഥാനമായ ഗാന്ധിനഗറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് കുടുങ്ങിയ 15 തൊഴിലാളികളെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. വാണിജ്യ കെട്ടിടത്തിന്റെ നിർമ്മാണ സ്ഥലത്ത് ഇന്നലെ വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ചേട്ടാ, നമ്മളെ സുഷമാകുമാരി ഇന്നലെ ഇതിലെ പോയപ്പോ ഞാൻ മൂന്നാല് പ്രാവശ്യം വിളിച്ച് അവൾ കേൾക്കാത്ത ഭാവത്തിനങ്ങ് പോയി. ആ, നിങ്ങൾക്ക് ചിരിച്ചു കളയാ. അവളെ കൊണ്ടേ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിപ്പിക്കാമെന്ന് വിചാരിച്ചാ ഞാൻ വിളിച്ചത്. ഷാളും തലയിലിട്ടുണ്ട്, ഒരൊറ്റ പോക്ക്. അത് പിന്നെ വെയില് കൊള്ളാനിരിക്കാനായിരിക്കും. എന്നാലും ചെവി കേട്ടൂടായോ?
1: ദൈവം തമ്പുരാൻ വിളിച്ചാലും അവള് കേൾക്കത്തില്ല.
0: ആര് പറഞ്ഞു? മുമ്പ് എത്രയോ തവണ ഞാൻ വിളിച്ചേക്കുന്നു, ആദ്യത്തെ വിളിച്ച തന്നെ അവള് കേൾക്കുമായിരുന്നല്ലോ.
1: എടോ, അത് കുറച്ചു നാളിന് മുമ്പ്. ഇപ്പൊ അവള് റോഡിലിറങ്ങിയാൽ ആര് വിളിച്ചാലും കേൾക്കത്തില്ല. ഇയർഫോൺ വെച്ച് പാട്ടും കേട്ടോണ്ടാ അവള് പോണത്.
0: മോശക്കാരി അല്ലല്ലോ.
1: അവള് അധ്വാനിച്ച കാശിനൊരു സ്മാർട്ട് ഫോൺ വാങ്ങി. അവൾ അതിൽ പാട്ടും കേട്ടോണ്ട് പോണു.
0: വീട്ടിലിരുന്നാ കേക്കണം
1: അല്ലേ? ബൈക്ക് ഓടിക്കുന്ന ഒരു ജെവിയിൽ ആ സുനാപ്പി വെച്ചോണ്ടാ പോണത്.
0: അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ സുനാപ്പി വെച്ച് കഴിഞ്ഞാ തിരിച്ച് വീട്ടിൽ ചെന്നിട്ടാ ഊരത്തുള്ളോ?
1: മിക്കാറും അങ്ങനൊക്കെ തന്നെ ആയിരിക്കും.
0: ഇനി അവളിതിലെ പോകുമ്പോ ഞാൻ നേരെ ചെന്ന് ചെവിയിലിരിക്കുന്നത് വലിച്ചു ഉരിഞ്ഞെടുക്കും.
1: ഏതൊരു സാധനവും പുതുതായിട്ട് വാങ്ങിക്കുമ്പോ പുതുമോടിക്ക് എല്ലാരും കുറെ ദിവസം ഉപയോഗിക്കും. അത് സ്വാഭാവികാടോ?
0: എന്നാലും എന്തൊക്കെ കാണണം എന്റെ ദൈവമേ.
1: കാണണം, കണ്ട് മനസ്സുകൊണ്ട് സന്തോഷിക്കണം.
0: കഴിഞ്ഞ ഓണത്തിന് ഒരു തടവ് ഫോൺ മേടിച്ചു തരാമെന്ന് മരുമോൻ എന്നോട് പറഞ്ഞായിരുന്നു.
1: പക്ഷേ സാധാ ഫോൺ ഉപയോഗിക്കുന്ന തന്നെ വലിയ പാടാ. പിന്നെ ആ തടവ് ഫോൺ. വാടാ ബിനു, ഇങ്ങനുണ്ട് ഗോവന്.
2: ഓപ്പറേഷൻ കഴിഞ്ഞ മാവാ, ഇന്നലെ രാത്രി വീട്ടിൽ കൊണ്ടുവന്നു.
0: ഏത് കാലിനാണ് അപകടം പറ്റിയത്?
2: വലത്തെ കാലിനമ്മവി.
0: അയ്യോ എന്റെ ദൈവമേ, ഇടതുകാലിന് സ്വല്പം സ്വാധീനക്കുറവുള്ളവനായിരുന്നു, ഇപ്പൊ വലതുകാലിനും ഓപ്പറേഷൻ നടന്നു.
2: അമ്മാവി, ഇതെങ്ങനെ സംഭവിച്ചാണെന്നറിയോ?
1: എതിരെ വന്ന വണ്ടിക്കാരൻ ഇൻഡിക്കേറ്റർ ഇടാത്തത് കൊണ്ട് കോപം വലത്തോട്ട് ചരിച്ചെന്നും അങ്ങനെ ആ അപകടം ഉണ്ടായെന്നു ആ പറഞ്ഞു കേട്ടത്.
0: അവൻ സ്മാള് വല്ലതും അടിച്ചോണ്ടാണോ വണ്ടി ഓടിച്ചത്?
2: ഇല്ലില്ല, അതൊന്നുമല്ല. പിന്നെ അവന് ഓടിച്ച വണ്ടിയിൽ അവന് നല്ല പരിചയമില്ലായിരുന്നു. അമ്മാവി,
1: അവന്റെ പഴയ വണ്ടിയിൽ അല്ലയോ പോയത്?
2: അതല്ലയോ രസം. നമ്മുടെ കിഴക്കേക്കരുള്ള ഷാജി എന്നൊരു സുഹൃത്തുണ്ടാവും.
1: എനിക്കറിഞ്ഞൂടെ, അവന്റെ അച്ഛൻ ഈ നാട്ടിലെ ആദ്യകാല ഫയർമാനായിരുന്നു.
2: ഷാജിയും പിന്നെ നമ്മൾ കുറെ നാളായിട്ട് പിണക്കത്തില്ല. ആ ഷാജിയെ പുതിയൊരു ബുള്ളറ്റ് മേടിച്ച്.
0: അത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഷാജി ആ വണ്ടി ഓടിച്ചോണ്ട് ഇവിടെ വന്നായിരുന്നു. ഒരു മഴ സമയത്താ വന്നത്. മഴ തീരുന്നത് വരെ ഇവിടെ ഇരുന്ന് വർത്താനവും പറഞ്ഞു.
2: ഏതായാലും ഷാജി ബുള്ളറ്റ് എടുത്തെന്ന് അറിഞ്ഞപ്പോ തന്നെ ഗോപം പഴയ വണ്ടി അങ്ങ് വിറ്റ് കൊറേ കാശ് വേറെ എങ്ങാണ്ടൊക്കെ ഒപ്പിച്ച് ഒരു ബുള്ളറ്റ് അങ്ങ് വാങ്ങി.
1: ഓ, ആ വണ്ടി പോയാണ് അപകടം ഉണ്ടായത്.
2: ആ, അത് തന്നെ.
0: ഒരു കാലം വയ്യാത്ത അവൻ എന്തിനാ ഭാരമുള്ള ആ വണ്ടി പോയി എടുത്തത്?
2: ഷാജിയേക്കാൾ ഒട്ടും മോശമല്ലെന്ന് കാണിക്കണ്ടായി അമ്മാവി?
1: എടാ, അത്തരം വണ്ടി എടുക്കരുത്. നിങ്ങൾ ആരെങ്കിലും അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ.
2: ആര് പറഞ്ഞാലും അനുസരിക്കുന്ന സ്വഭാവം അവനില്ല. വണ്ടി എടുക്കുന്ന വരെ അവന്റെ വീട്ടുകാരെ അറിഞ്ഞത് തന്നെ വണ്ടി എടുത്തോണ്ട് വീട്ടിൽ ചെന്നപ്പോഴാ.
0: എന്തോ പറയാനാന്ന് പറ.
2: ഒരു പരിചയം ഇല്ലാത്ത ആ വണ്ടി ഓടിച്ചതേ കട്ടറും കുഴിയാട്ടും കിടക്കുന്ന നമ്മുടെ വാഴത്തറ മുക്കിന് വടക്കോട്ടുള്ള റോഡിൽ കൂടെ.
1: അവൻ അവന്റെ കൂടെ ഇവിടെ പോയതാ?
2: അമ്മാവന് മനസ്സിലായില്ലയോ? ആ റോഡ് ചെന്ന് നിൽക്കുന്നതേ ഷാജിയുടെ വീടിന്റെ അടുത്താ.
0: ഷാജി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് വിട്ടടിച്ചങ്ങ് പോയതാ. ഒരു തരം മാനസിക രോഗമായത്. കാലിനല്ല ചികിത്സിക്കേണ്ടത്, തലയ്ക്കാ.
2: വണ്ടിയുടെ മൾഗാർഡും പൊട്ടി പെയിന്റും പോയി.
0: ആവതുള്ള കാലും പോയി. കടക്കട്ടെ.
1: ഷാജി ഇരുന്നല്ലേ വീട് വെക്കാൻ അടിസ്ഥാനം കിട്ടിയല്ലോ. ഗോവൻ അത് അറിഞ്ഞില്ലായിരുന്നോ?
0: ഉള്ളഹങ്കാരം അകക്കാമ്പിൽ വന്നാൽ നിലം പതിച്ചേ കെട്ടടങ്ങിയിടൂ.

0: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
1: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
1: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്ന കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. ഡോണ്ട് യു ഹാവ് എനി മാനേഴ്സ്?
1: ദേവി, എന്താ ഇത്?
0: നീ ചുമ്മാതിരി.
2: ഇപ്പോഴെങ്കിലും അവൾ ആരെന്ന് മനസ്സിലാക്കിയാ വേണ്ടില്ല. 10 പേരുടെ മുന്നിൽ വെച്ച് നിന്റെ മുഖത്ത് കൈപൂശിച്ചതല്ലേ?

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഓടരുത് ഓടരുത് അമ്മ വളരുക.
1: കണ്ടറി
2: എബിൻ ജോസ് കൊല്ല കൊല്ല.

0: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
3: ജോയ് ആലുക്ക, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: അന്നു മുങ്ങിയ കാഞ്ഞാണി പിന്നെ പൊങ്ങിയത് 3 വർഷം കഴിഞ്ഞിട്ടാ. അരമനയിൽ പോയി മെത്രാന്റെ കാല് പിടിച്ചിട്ട കാഞ്ഞാണിയെ പള്ളിയിലും പിന്നെ വീട്ടിലും കയറ്റിയത്.
1: എനിക്ക് മനസ്സിലാവുന്നില്ല, നീ സീക്രം വാ, എല്ലാം കൂടെ എന്നെ ഒസ്താതടേ.
2: കാശ് വാങ്ങാൻ മാത്രം തന്റെ ഒരു ഗോരു മടിയില്ല.
3: മറക്കരുത്, ഇല്ല
1: പായ്പ്ര ജോസഫിന്റെ ആളാണ് സ്വല്ലണം, പറയണം കേട്ടല്ലോ.
3: ശരി സാർ,
1: പറയൂടെ.
3: ശരി.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

തകിടം മറിയും പൂ. ഹേ, മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചൻ, അടി പറയാൻ അവതയിടാൻ മടയൊരു ചെറ്റത്തരം ഒരു ജഗമുഖ, മനസ്സിൽ വേ മടിയിൽ വേ യമതടിയ മലമടിയ കടിയ മടയ ഇടിയ കൊടിയ മറുതേ ചെറുതേ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം പാസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
5: നേടാം.
6: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
6: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ, അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
6: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

0: എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
7: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
6: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
10: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: You're listening to Enter Radio 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ചില പാട്ടുകൾ നമ്മൾ കേൾക്കുന്നത് വെറുതെ സമയം കടന്നു പോകാനായിരിക്കില്ല, മനസ്സിൽ എന്തോ ഒരു വികാരം നിറയ്ക്കാൻ കൂടിയാണ്. ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ഓർമ്മകൾ, മറ്റു ചിലപ്പോൾ നമ്മൾ പറയാതെ വെച്ചു പോയ ചില കാര്യങ്ങൾ പോലും ഒരു പാട്ട് നമ്മളോട് പറഞ്ഞു തരും. ഇന്ന് സെപ്റ്റംബർ 10, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. മനസ്സിലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനും വിഷമിക്കുന്ന ആൾക്കൊപ്പം നിൽക്കാനും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസം. ഒരാളോട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നതും അവർ പറയുന്നത് കുറച്ചു നേരം ശ്രദ്ധിച്ച് കേൾക്കുന്നതും ചിലപ്പോൾ വളരെ വലിയ ഒരു കരുതലാണ്. അപ്പോൾ ഇന്നത്തെ ഗാനമഞ്ജരിയിൽ മനസ്സിന് കുറച്ച് ആശ്വാസം നൽകുന്ന ഒരു പിടി മനോഹര ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെയുള്ളത് അർജുൻ എതിരാണ്. അപ്പോൾ നമുക്ക് പാട്ടുകളെ കേട്ട് തിരികെ വരാം.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നല്ല നല്ല പാട്ടുകൾ കേൾക്കുന്നത് എപ്പോഴും മനസ്സിനൊരു സന്തോഷമാണല്ലേ. അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് കേട്ടതെന്ന് വിശ്വാസത്തോടെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻട്രോയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. ഗാനമഞ്ചരിയിലേക്ക് വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ, ഗുഡ് ഈവനിംഗ്.
1: ഹലോ, ഗുഡ് ഈവനിംഗ്. ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഹാഷിമാണ്.
1: ആ ഹാഷിമേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല.
1: ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
2: പൃഥ്വിരാജിന്റെ പുതിയ സിനിമയിലെ പാട്ട്. ഇപ്പൊ ഇറങ്ങിയ പുതിയ സിനിമയില്ലേ പൃഥ്വിരാജിന്റെ,
1: അതിനകത്ത് പാട്ടല്ലേ. ഓക്കെ ഓക്കെ. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ പാട്ട്
2: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി
1: ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ പ്രിയ സുഹൃത്തുക്കളായ മനോജ് കുമാർ, തെന്നിലാപുരം വിനീത ദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ റേഡിയോ ഗാനമഞ്ചരിയിലൂടെ ബസീഗർ മൂവിയിലെ ഏ മേരാ ഹംസഫർ എന്ന സോങ് കേൾപ്പിക്കുമല്ലോ. പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അവർക്ക് രണ്ടുപേർക്കും വേണ്ടി നമുക്ക് ആ പാട്ട് ഗാനമഞ്ചരിയിലൂടെ കേൾക്കാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും
4: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
8: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
9: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ് മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
8: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
9: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
8: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
9: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
8: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
9: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
8: നടത്താം.
7: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: Mana mele muna ile madu bile kalimaye.
1: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
2: കാലിഫയിലെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ജരിയിലേക്ക്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിൽ നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം, ഡെഡിക്കേഷൻ ഒക്കെ പറയാം. അതിനായിട്ട് വിളിക്കൂ. വിളിക്കണ നമ്പർ ഇതാണ്, 954-7001092. വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ കോളുകൾക്കായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗൗരിയാണ്. എനിക്ക് കല്യാണി മിക്സ് സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഗൗരി. അപ്പോൾ ഗൗരിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷേ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. സഹദേവൻ ഫ്രം ഇടുക്കി. എനിക്ക് കിളിച്ചുണ്ടൻ മാമ്പഴ എന്ന മൂവിയിലെ 1-ആം കിളി 2-ആം കിളി എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ടും കേൾക്കാം അതിനോടൊപ്പം.

0: നൂതന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദ്ധാരം.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ചില ദിവസങ്ങൾക്ക് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ അതിന് സ്വന്തമായ ഒരു പ്രത്യേക സ്ഥാനമുണ്ടാകും. ഒരു പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരാൾ, ഒരു പഴയ സ്ഥലം, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാനാകാത്ത ചെറിയ ചെറിയ നിമിഷങ്ങൾ, അങ്ങനെയുള്ള ഓർമ്മകൾ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ദിവസങ്ങളെ മനോഹരമാക്കുന്നത്. ഇന്നും അത്തരം ഒരു നല്ല ഓർമ്മകളിലേക്ക് നമുക്ക് പോകാം. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമുക്ക് പോകാം. അതിനായിട്ട് വേഗം തന്നെ നിങ്ങൾ വിളിച്ചോളൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കിപ്പോ ഒരു കോൾ ഉണ്ട്, നമുക്ക് അത് കണക്ട് ചെയ്യാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ലതികമ്മ.
1: കൊറേ നാളായല്ലോ വിളിച്ചിട്ട്. ഇന്ന് ഏത് പാട്ടാ അമ്മക്ക് കേക്കണ്ടേ ഗാനമഞ്ജരിയില്?
2: എനിക്ക് അമ്പലമില്ലാതെ ആൽക്കറയിൽ വാഴും ഓങ്കാരം.

0: 10% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
7: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
6: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
8: ജോയ് ആൽകാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ തിരികെ വന്നിരിക്കുകയാണ് ഇതിൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങളുടെ ഡെഡിക്കേഷൻസ് ഒക്കെ പറയാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ചരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ഇത് ആരാണ് വിളിക്കുന്നത്? സുനിലേട്ടനാണ്. എവിടെ നിന്നാ വിളിക്കുന്നേ? ആലിംഗടവ്. ആ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് കേക്കണ്ടേ ഗാനമഞ്ചരിയില്?
2: എനിക്ക് എന്റെ പ്രിയപ്പെട്ട വളരെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുവിലെ വൈക്കം വിജയലക്ഷ്മി.
1: വിജയലക്ഷ്മിയുടെ ആ നടൻ എന്ന് പറയുന്ന സിനിമയിലെ.
2: നിങ്ങളുടെ അവതരണം ഒക്കെ സൂപ്പർ ആവുന്നുണ്ടോ.
1: ഓ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ചേട്ടൻ അന്നേരം ഈ പാട്ടാണോ ഇന്ന് കേൾക്കേണ്ടത്? എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണല്ലേ.
2: എനിക്കൊരു സ്ഥാപനം ഉണ്ട്, അനുസുനി പൂക്കട എന്ന് അറിയപ്പെടുന്നത്. അനുസുനി,
1: അനുസുനി പൂക്കട എനിക്കറിയാം.
2: അതെ, അവിടെ വന്നിട്ടുള്ള മോള് റോഡ് സ്റ്റേഷനിലൊക്കെ വന്നിട്ടുള്ള
1: ആണല്ലേ.
2: വർഷങ്ങളായി ഞാൻ ഒത്തിരി നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിളിക്കുന്നത്. കാര്യം അന്നേരം എല്ലാരും തിരക്കാറുണ്ട് ഇന്നോലെ. എന്താ വിളിക്കാത്ത തിരക്കാറുണ്ട്. എന്തായാലും എന്നെ അന്വേഷിച്ച് കണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാം റേഡിയോയിലൂടെ
1: ഒരു അന്വേഷണം പറഞ്ഞിരിക്കുകയാണല്ലേ.
2: അതന്നെ
1: അപ്പൊ ശരി ഏട്ടാ, നമുക്ക് ആ പാട്ട് കേൾക്കാം
2: കേട്ടോ.
1: ശരി. ഹായ് നിതിൻ, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന മൂവിയിലെ സ്വയം മറന്നുപോയെന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് വിനിച്ചേട്ടൻ. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: നോക്കു നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
9: ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
8: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
10: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
11: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: നമ്മളിലേക്ക് വന്നു ചേരുന്ന ചില പാട്ടുകളുണ്ട്, ആദ്യമായി കേൾക്കുമ്പോൾ വെറുമൊരു പാട്ടായി തോന്നുമെങ്കിലും പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞ് അതേ പാട്ട് വീണ്ടും കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാലത്തിനൊപ്പം അല്ലെങ്കിൽ ഒരു ഓർമ്മയ്ക്കൊപ്പം ആ പാട്ടിനെ ചേർക്കാൻ പറ്റുന്ന കുറെ പാട്ടുകൾ. അതുകൊണ്ടായിരിക്കും ആ പാട്ടിനോടൊക്കെ നമുക്ക് ഭയങ്കര ഒരു അടുപ്പം, ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ നമുക്ക് തോന്നുന്നത് അല്ലേ. ഇങ്ങനെയുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാം ഗാനമഞ്ചരിയിലൂടെ. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ, വിജയൻ പെറ്റം.
0: നമസ്കാരം.
1: നമസ്കാരം. ഹലോ, വിജയൻ പെറ്റം.
0: കേട്ടു കേട്ടു വിജയ ചേട്ടാ, ഞാൻ കേട്ടു. ആ ചേട്ടൻ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് തിരുവാതിര തിരുനോക്കിയ മിഴിവാർന്ന ഒരു ഗ്രാമം എന്നുള്ള പാട്ട്. ആ ഓക്കെ ഓക്കെ, ആ പാട്ട്.
0: ആ പാട്ട് ആണ്. സിനിമ ഏതാണെന്നറിയാവോ?
1: ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആ
1: ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആ പറഞ്ഞോളൂ.
1: നമ്മുടെ കൊച്ചിയർക്കൻ.
0: കൊച്ചിയർക്കൻ. ആ
1: പോട്ടെ. ഒരു ശിവാനന്ദായിരുന്നു.
0: ആ
1: ഒരു കുമാർ.
0: കുമാർ. ആ
1: ഓക്കെ.
0: ഈ മൂന്ന് പേരെ ഉള്ളൂ.
1: അല്ല, ബാക്കി നമ്മൾ കേൾക്കുന്നവരെല്ലാം
0: എല്ലാവർക്കും വേണ്ടിയാണ് അല്ലേ?
1: ഓക്കെ.
0: നമ്മൾ ആരെയും അങ്ങനെ വിഷമിപ്പിക്കരുത് അല്ലേ? ശരി ചേട്ടാ, അന്നേരം നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ.
0: ഇതാ നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ഇന്ദ്രനീലം എന്ന പടത്തിൽ ദാസേട്ടനും സുജാത ചേച്ചിയും പാടി മനോഹരമാക്കിയ മൈക്കണ്ണിൽ കവിതയുള്ള മൈഥിലി എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഇത് 2007 പാട്ടാണെന്ന് വരെ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ രാജീവേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താനെന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടീം മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
6: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
5: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
6: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഒരു പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾക്കറിയില്ലല്ലോ അത് തീരുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് എവിടെയൊക്കെ പോയി വരുമെന്ന് അല്ലേ. ലാസ്റ്റ് നമ്മൾ കേട്ടിട്ട് വന്ന പാട്ട് തിരുവാതിര തിരനോൾക്കും കന്മദ വന്ന മോഹൻലാൽ അഭിനയിച്ച മനോഹരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു. നല്ല പ്രകൃതി ഭംഗിയൊക്കെ കാണിക്കുന്ന ഒരു പാട്ടായിരുന്നു. എന്തായാലും നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇതൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. ഇപ്പൊ നമുക്ക് കോള് വരുന്നുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഗുഡ് ഈവനിംഗ്. അമ്മാന്റെ പേര് എന്താണ്? ഞാൻ മറന്നു.
0: എന്റെ പേര് നിധിൻ.
1: നിധിൻ, നല്ല പേര്, വെറൈറ്റി പേര്.
0: ഇതാരാണ് സംസാരിക്കുന്നത്? ഇതാരാ സംസാരിക്കുന്നത്?
1: ഇത് ജലീല.
0: ജലീല, ഓക്കെ.
1: വിളിച്ചായിരുന്നു,
0: എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കൊരു പാട്ട് വേണമായിരുന്നു, എന്റെ പിന്നിൽ വീടേരും കിനാവേ, അങ്ങനെ തൊട അങ്ങനെ
0: എന്റെ ഉള്ളിൽ വിടരും കിനാവേ നന്നു.
1: ആ അതെ തന്നെ. പകരാനാ നിന്നെ ഒത്തൊരു ഗാനമിത,
0: എന്റെ വിണ്ണിൽ വിടരും നിലാവേ.
1: ആൺകിളിയുടെ
0: താരാട്ട് എന്ന സിനിമയിലെ പാട്ടാണ്.
1: ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടതാ സിനിമ.
0: ഓക്കെ, മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കാം കേട്ടോ നമുക്ക്. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
1: എല്ലാവർക്കും
0: വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: നമുക്കൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഗാനമഞ്ജരി, ഗുഡ് ഈവനിങ്, ഐ ആം സ്മിത സന്തോഷ് ഫ്രം വവ്വാക്കാവ്. പ്ലീസ് പ്ലേ ദി സോങ് കാറ്റേ കാറ്റേ ഈ പൂങ്കാവനത്തിൽ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഈ പാട്ടും നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ചേച്ചി പാടിയ പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് ചോദിച്ചിരിക്കുന്ന സ്മിത ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

വിളിച്ചുള്ളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544-7001-2. വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്, നിങ്ങളുടെ ഡെഡിക്കേഷൻസ് ഒക്കെ പറയാനായിട്ട്. ഇപ്പം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജിരാജൻ കോഴിക്കോട് സൗത്ത് നിന്നാണ്. ഇഷ്ടമല്ലടാ എനിക്ക്, അയ്യോ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രോഗ്രാം ഇഷ്ടമല്ലെന്ന് മെസ്സേജ് അയച്ചാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇഷ്ടമല്ലടാ എനിക്ക് ഇഷ്ടമല്ലടാ എന്ന ഈ പാട്ടെന്ന് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജിയേച്ചിക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് എന്തായാലും നമുക്ക് വെച്ചു കൊടുക്കാം. ഇതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, മെസ്സേജ് അയച്ചിരിക്കുന്നത് അജിസലാണ് മലപ്പുറത്ത് നിന്നും. നമ്മൾ എന്ന സിനിമയിലെ കാത്തു കാത്തൊരു മഴയത്ത് എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: വേണ്ട, മറിക്കാം മറിക്കാം, അടുത്ത് വരരുത്.
2: Please.

problème.

അങ്ങനെ സമയങ്ങൾ ഇങ്ങനെ പോയി പോയി പോയി നമുക്കങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ പാട്ടുകളിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ജീവിതത്തിൽ എത്ര തിരക്കുണ്ടായാലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കണം. ഒരു പാട്ട് കേൾക്കാൻ, ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ വെറുതെ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ. കാരണം വലിയ വലിയ സന്തോഷങ്ങൾക്കായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ കാണാതെ കടന്നു പോകാതിരിക്കട്ടെ. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരി നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു നല്ല പാട്ടുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാംഘട്ടം നവംബർ 1 പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര നിയമങ്ങളും ബഹുമുഖ സഹകരണവും അടിസ്ഥാനമാക്കി സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ അന്തരീക്ഷത്തെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ ഭ്രമണപഥങ്ങൾ കൂടുതൽ തിരക്കേറുന്ന സാഹചര്യത്തിൽ സംഘർഷത്തേക്കാൾ സഹകരണത്തിനും ഹ്രസ്വകാല നേട്ടത്തേക്കാൾ സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയുടെ വികസനത്തിൽ കേരള പോലീസ് നിർണായക പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കുന്നതിന് കായിക മേഖലയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേരളത്തിലെ സ്പോർട്സ് വികസനത്തിൽ കേരള പോലീസ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ അവർ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ, ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കീഴിലാകാതിരിക്കാൻ, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാക്കി അവരെ വളർത്താൻ, വീടിനും നാടിനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാക്കി നമ്മുടെ യുവതലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് സ്പോർട്സിനുള്ള പങ്ക് വളരെ നിർണായകമാണ്.
0: സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാംഘട്ടം നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ. നിലവിലെ സർവേ നടത്തിപ്പിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷമായിരിക്കും രണ്ടാംഘട്ട സർവേ ആരംഭിക്കുക. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഡിജിറ്റൽ സർവേ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായത്. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വാളയാർ വനപരിശീലന കേന്ദ്രത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വനം വകുപ്പിനെ സമഗ്രമായി നവീകരിക്കുമെന്നും ശ്രീ ഷിബു ബേബി ജോൺ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് ബാങ്കുകൾ വിതരണം ചെയ്ത കാർഷിക ചെറുകിട സംരംഭ മേഖലകളിലെ വായ്പകളിൽ മികച്ച വളർച്ച. സംസ്ഥാനത്തെ ബാങ്കുകളിലെ നിക്ഷേപവും മികച്ച രീതിയിൽ ഉയർന്നിട്ടുണ്ടെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്ത് കാർഷിക വായ്പകൾ 176,142 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയാണ് കൈവരിച്ചിട്ടുള്ളത്. 16% വളർച്ചയാണിത്. ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്കായുള്ള വായ്പ 13% വർദ്ധിച്ച് 1,08,948 കോടി രൂപയിലും എത്തിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം ബാങ്ക് നിക്ഷേപം 13% വാർഷിക വളർച്ചയോടെ 1,08,84,241 കോടി രൂപയിലും എത്തി. പ്രവാസി നിക്ഷേപം 3,35,440 കോടി രൂപയായും വളർന്നിട്ടുണ്ട്.
0: കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും ആത്മഹത്യാ പ്രതിരോധവും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പും സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 1 മാസം നീളുന്ന ഈ ബോധവൽക്കരണ പരിപാടി സംഭാഷണം ആരംഭിക്കാം, സംസാരിക്കാം, കേൾക്കാം, പിന്തുണയ്ക്കാം എന്ന സന്ദേശമുയർത്തിയാണ് നടപ്പിലാക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള പുനരധിവാസ ടൌൺഷിപ്പിലെ രണ്ടാംഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഇത് സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 110 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ കരാർ കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. എല്ലാ വീടുകളുടെയും നിർമ്മാണം 31 ഒക്ടോബർ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം നിർത്തലാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. KMSCL വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ KMSCL വഴി സംഭരിച്ച് വിതരണം ചെയ്ത മരുന്നുകളിൽ വ്യാപകമായി ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ആറാമത് സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും. LKG മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 3 വിഭാഗങ്ങളിലായാണ് മത്സരം. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ഇന്ന് 900 മെഗാവാട്ട് വരെ വൈദ്യുതി കുറവ് അനുഭവപ്പെടാൻ സാധ്യതയെന്ന് KSEB വൃത്തങ്ങൾ അറിയിച്ചു. വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ശബരിമല അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ നിലയ്ക്കൽ, പമ്പ, ശബരിമല എന്നിവിടങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.എസ്. ശ്രീധർ.
4: സന്നിധാനത്തെ അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതോടെ പ്രതിദിനം 300,000 ടിൻ അരവണ ഉൽപ്പാദിപ്പിക്കാനാകും. നിലവിൽ ദിനം 2.25 ലക്ഷം ടിൻ അരവണ നിർമ്മിക്കുന്നതിനുള്ള പ്ലാന്റായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള അരവണ കരുതൽ ശേഖര നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞു.
0: കേരളം ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. കോഴിക്കോട് കുണ്ടായിത്തോടിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. പാലിലെ അഫ്ലാടോക്സിൻ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കാലിത്തീറ്റയിലെ ഫംഗസ് ബാധയാണ് പാലിൽ അഫ്ലാടോക്സിൻ സാന്നിധ്യത്തിന് പ്രധാന കാരണമാകുന്നത്. കേരള സർവകലാശാലയും യൂണിവേഴ്സിറ്റി മലേഷ്യ ടെറൻഗാനുവും തമ്മിൽ അക്കാദമിക ഗവേഷണ ശാസ്ത്ര മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സമുദ്രശാസ്ത്രം, ഓഷ്യാനോഗ്രഫി മേഖലകളിൽ സംയുക്ത ഗവേഷണ അക്കാദമിക പ്രവർത്തനങ്ങൾ, പ്രൊഫഷണൽ അക്കാദമിക വികാസം, വിവിധ പരിശീലന പരിപാടികൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ സെന്റർ ഫോർ ന്യൂറോ സയൻസസിന്റെ 25 വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം ICTN 2026 മുഖ്യമന്ത്രി VD സതീശൻ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മസ്തിഷ്കത്തിന്റെ ആരോഗ്യവും മാനസിക ക്ഷേമവും ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ചർച്ചകൾ നടത്തും. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കടുവയെ ദയാവധത്തിന് വിധേയമാക്കി. വായിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നന്ദു എന്ന ആൺകടുവയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ആത്മഹത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സോണിച്ചൻ പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. 2.5 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം കാരോട് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കാൻ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ 2ാം ഘട്ടം 1 നവംബർ പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: പോക്. ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണ ആഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: കേട്ടിട്ട് തന്നെ ത്രിൽ ആവുന്നു.
4: ത്രിൽ അടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ചിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: വെക്കേഷൻ ട്രിപ്പ്
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽകാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഓരോ നിമിഷവും കേൾക്കൂ റേഡിയോ 91.2.

0: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ശുഭദിന ചിന്തകൾ.
1: പല മഹത്തായ മാതൃകാ പരിപാടികളുമായി നമ്മളെ സമീപിക്കുന്ന പല സുഹൃത്തുക്കളെയും കാണാറുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ നേടാനുള്ള തയ്യാറെടുപ്പോടെ ചിലരെ കാണാറുണ്ട്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ മറ്റെവിടെയെങ്കിലും വെച്ച് അവരെ കാണുമ്പോൾ, അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് ഉപേക്ഷിച്ചു എന്നാണ് നിസ്സാരമായ മറുപടി. എന്താണ് അതിൻ്റെ കാരണമെന്ന് കേൾക്കുമ്പോൾ അതിനേക്കാൾ നിസ്സാരത തോന്നും. വളരെ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വലിയ പല പദ്ധതികളും ജീവിതത്തിലെ പല വലിയ ലക്ഷ്യങ്ങളുമൊക്കെ ഉപേക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാറുണ്ട്. പണ്ട് ഒരാന കാട്ടിൽ നിന്നപ്പോൾ ആ ആനയുടെ ചുറ്റിനും ഈച്ച കിടന്ന് വല്ലാതെ കറങ്ങി കുത്താൻ നോക്കി. ആന മൈൻഡ് ചെയ്തില്ല. അതിൻ്റെ മൂക്കിൽ കയറാൻ നോക്കി, ചെവിയിൽ കയറാൻ നോക്കി. ആനയിങ്ങനെ പെതുക്കെ ആട്ടിപ്പായിച്ചുകൊണ്ട് അതിൻ്റെ തീറ്റ തുടർന്നു, ജോലി തുടർന്നു. ഇത് കണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈച്ച ആനയോട് ചോദിച്ചു, നിന്നെ കുത്തിയിട്ടും ശല്യം ചെയ്തിട്ടും ഒന്നും നിനക്ക് കോപം വന്നില്ലല്ലോ, നിനക്ക് ദേഷ്യം വന്നില്ലല്ലോ, നിന്റെ ജോലിയിൽ നിന്ന് നീ പിന്മാറിയില്ലല്ലോ എന്ന് ആനയോട് ഈച്ച ചോദിച്ചത്രേ. ഇത് കേട്ട് ആന മറുപടി പറഞ്ഞു, ഞാനൊരു മഹത്തായ ലക്ഷ്യത്തിലാണ്, അല്ലെങ്കിൽ മഹത്തായ ജോലിയിലാണ്. അതിനെ തടസ്സപ്പെടുത്താൻ, ഇല്ലാതാക്കാൻ നിന്റെ ഈ നിസ്സാര പ്രവർത്തിക്ക് കഴിഞ്ഞാൽ പിന്നെ എന്റെ ശക്തിക്ക് എന്താണ് വില? യഥാർത്ഥത്തിൽ നമ്മുടെ സ്വസ്ഥത കളയുന്നത് പുറത്തുള്ള വസ്തുക്കളല്ല, അകത്തുള്ള നമ്മുടെ ചിന്തകൾ തന്നെയാണ്, നമ്മുടെ നിലപാടുകളാണ്. പുറത്തുള്ള വസ്തുക്കളെയെല്ലാം നമുക്ക് ക്രമീകരിച്ച് നിയന്ത്രിച്ച് ഒരു മാതൃകാപരമായ ചുറ്റുപാടുണ്ടാക്കി ജീവിക്കാനും ജോലി ചെയ്യാനും ഒന്നും സാധ്യമല്ല. എല്ലാ തരത്തിലുള്ള ആളുകളുടെയും എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളുടെയും തിരിച്ചടിയുടെയും നഷ്ടത്തിൻ്റെയും അതോടൊപ്പം നേട്ടത്തിൻ്റെയും വഞ്ചനയുടെയും ഒക്കെ ചുറ്റുപാടുകളിൽ തന്നെ വേണം നാം ജോലി ചെയ്യാൻ. ആ സംഗതികളൊക്കെ ചുറ്റുപാടുകളിൽ ഉണ്ടെങ്കിലും അത് നമ്മുടെ ഉള്ളിലേക്ക് നാം എടുക്കുന്നുണ്ടോ എന്നുള്ളതും എത്ര സമയം നാം എടുക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ അങ്ങനെ എടുത്ത് ഏത് രീതിയിലാണ് അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ചുറ്റുപാടുകളെ പഴിച്ച്, മറ്റുള്ളവരെ പഴിച്ച്, വഴിമുടക്കുകളെ പഴിച്ച് സ്വന്തം ജീവിതവും ലക്ഷ്യവും പാഴാക്കുന്നവർ മണ്ടന്മാരാണ്, മഠയന്മാരാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

ോ

കൊല്ലത്തുള്ള ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളറ്റന്റെ കവിയല് ഒരിയല് തീയല് കണ്ടാൽ പാടേ. കൊല്ലത്തുള്ളൊരു ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളറ്റന്റെ കവിയല് ഒരിയല് തീയല് കണ്ടാൽ പോലെ. വായിൽ ആവിക്കപ്പൽ മൂടി വരുന്നൊരു കോഴിക്കോട്ടങ്ങാടി.

ഏറെക്കൊരു ചട്ടണി കട്ടി വരുത്തൂ ദോശക്കുട്ടി പണ്ടനിക്ക് കണ്ട് തന്ന് പോറ്റി. അങ്ങനെ മന്തിരണ്ട് ദോശ എന്നെ തീറ്റി മതേ മഴ പോയി കൊട്ടങ്ങാടി.

തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാരൂഫമാറാൻ കൊർക്കായി ബൂറാഹിം പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെ സംശയിച്ച് അല്ലാകാത്തോ നബി ഉള്ളാ എന്നും മറ്റും കൊറക്കട സങ്കടം പറഞ്ഞാൽ തീരൂല. തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും മാന വരുന്നതിനാളുകൾ ഓടിയിട്ട്. അല്ലാ മുഞ്ചോ മാരി തോബ നമ്മളെ തിക്കന നോക്ക്, നമ്മളെ തിക്കന നോക്ക്. തിക്കല ബേസ ആന വരുന്നത് കണ്ടില്ലേ ബെല്ലി മുറിഞ്ഞി. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാരൂഫമാറാൻ കൊർക്കായി ബൂറാഹിം പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെ സംശയിച്ച് അല്ലാകാത്തോ നബി ഉല്ലാ എന്നും മറ്റും കൊർക്കട സങ്കടം പറഞ്ഞാൽ തീരൂലാ.

0: സുവർണാവസരം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും
4: ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: വിളക്കുണ്ട്, അത് കണ്ണിലടിച്ച പിന്നെ കാണാ കുടുക്ക് തന്നെ ഈ പെണ്ണിന്റെ കണ്ണിനകത്തൊരു ഞെട്ട് വിളക്കുണ്ട്.
1: ഒരു നാടിന്റെ സംഗീതം എൻ്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
1: സാക്ഷി സൂര്യചന്ദ്രന്മാർ സാക്ഷി, തപ്തനഗരം സാക്ഷി, അശ്രുസാഗരം സാക്ഷി.

ബലം കണ്ണും മിത്രത്താലിടം കണ്ണും ചൂഴ്ന്നു പോയൊരൻ ദുഃഖം കേൾക്കുമോ മണിക്കുഞ്ഞേ, ദുഃഖം കേൾക്കുമോ മണിക്കുഞ്ഞേ.

കുഞ്ഞ് വിശുദ്ധ ദിഗംബരം നെറ്റിയിൽ തൊടാം രക്തസിന്ദൂരം സ്വപ്നം വ്യഥ നിന്നെയൊന്നോർമിക്കാതെ ഉണ്ടിട്ടില്ലിന്നേവരെ അച്ഛന്റെ ശിഷ്ടായുസും നിന

വർഷിക്കുക ദണ്ഡസാക്ഷിയാം കണ്ണീർക്കടലിൽ കുളിക്കുക പാപിയാണച്ഛൻ പക്ഷേ പിൻവിളി വിളിക്കില്ല കാണുവാൻ വയ്യൻ മുത്തേ നിന്റെ ഈ ദുഃഖജ്വാല.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.